0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസാ 124 മുതൽ 176 വരെയും സൂറത്തു മായിദ 1 മുതൽ 79 വരെയുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ. Tune to reality.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂനസ് 8 മുതൽ 20 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് അഹമ്മദ് അറിയി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്വരങ്ങളാൽ ആരംഭിക്കാം. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ പാരായണങ്ങളും ഖുർആൻ പഠനവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: പീസ് റേഡിയോ തെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തെൻസിയിൽ നമുക്ക് അവസരമൊരുക്കുന്നു. ഇന്നത്തെ തെൻസിലിൽ സൂറത്ത് യൂനുസ് 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദ് 1 മുതൽ 123 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. സൂറത്തുൽ ഇൻസാനാണ്. അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഇന്നൽ അബ്റാറ, ഇന്ന നൂനിഷത്ത് നന്നായിട്ട് മണിക്കുക. മീൻ കസിൻ, നൂനിസാക്കിനു ശേഷം കാഫ് ഇഖ്ഫാ. പിന്നെ അടുത്ത ആയത്ത് ഐനയ്യ ഷറബു, തൻവീനു ശേഷം യാ. നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബഗുന്ന. പിന്നെ യൂഫൂന ബിന്നദിരി, യൂഫൂന ബിന്നദിരി, നൂനു ശദ്ദ് നന്നായിട്ട് മണിക്കുക. വയഖാഫൂന യൗമൻ കാന, തൻവീനു ശേഷം കാഫ്. ഷർറുഹു മുസ്തതീറ, വയുത്ഇമൂന അത്തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതി മിസ്കീനൻ വ, തൻവീനു ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ യതീമം വ, അതും വീണ്ടും അങ്ങനെ തന്നെ ഇദ്ഗാം ബിഗുന്ന. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലൻ നുരീദു മിൻകും, മിൻകും നൂൻസാക്കിനു ശേഷം കാഫ്. അപ്പോൾ ഇഖ്ഫാ. പിന്നെ ജസാഅൻ, മദ് മുത്തസിൽ, ജസാഅൻ വ, തൻവീനു ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്നാ നഖാഫു, നൂൻഷദ് നന്നായിട്ട് മണിക്കുക. മിർ റബ്ബിന, ഇദ്ഗാം ബിലാഗുന്ന. യൗമൻ അബൂസൻ, ഇൽഹാറാണ്, തൻവീനു ശേഷം ഐൻ. പിന്നെ അബൂസൻ ക, ഇഖ്ഫാ. ഫവഖാഹുമുല്ലാഹു ഷർറ ദാലിക അൽയൗമി വലഖാഹും നദ്റത്തൻ, തൻവീനു ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, ജന്നത്തൗ വ, തൻവീനു ശേഷം വാവ്. നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബിഗുന്ന. മുത്തക്കിഇന ഫീഹ അലൽ അറായിക, മുദ് മുത്തസിൽ, ലാ യറൗന ഫീഹ ഷംസൗ വ, തൻവീനു ശേഷം വാവ്. നന്നായിട്ട് മണിക്ക. ദാനിയത്തൻ അലൈഹിം ഖിലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, ദാനിയത്തൻ അലൈഹിം, തൻവീനു ശേഷം ഐന്, ഇൽഹാർ. വൈതാഫു അലൈഹിം ബി, അവിടെ നന്നായിട്ട് മണിച്ചോത, അലൈഹിം ബി. പിന്നെ അനിയത്തേമ്മി, തൻവീനു ശേഷം മീമ്, നന്നായിട്ട് മണിക്ക. മീം ഫില്ലത്തിൻ, നൂൻസാക്കിനു ശേഷം ഫാ. അപ്പോൾ ഇഖ്ഫാ. വാക്വാ ബെങ്കാന, തൻവീനു ശേഷം കാഫ്. ഇഖ്ഫാ ക്വാബെങ്കാന, ഇഖ്ഫാ. പിന്നെ ഖവാരീറ മീം ഫില്ലത്തിൻ, വീണ്ടും ഇഖ്ഫാ. ഖദറുഹ തഖ്ദീറ. വയുസ്ഖൗന ഫീഹ കഅസൻ, കഅസൻകാന, തൻവീനു ശേഷം കാഫ്. ഇഖ്ഫാ. പിന്നെ ഐനയ്യ, ഐനൻ ഫീഹ, തൻവീനു ശേഷം ഫാ. ഇഖ്ഫാ. തുസമ്മാസൽ സബീല. വയതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, വിൽദാനുമ്മു, തൻവീനു ശേഷം മീമ്. തൻവീനു ശേഷം മീമ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഹസിബത്ത് ഉം ലുലു അമ്മൻസുറ, ഉണ്ടങ്ങനെ തന്നെ, തൻവീനു ശേഷം മീമ്. ഇദ്ഗാം ബിഗുന്ന. വൈദാർ ഐത്തഹും, ഇദാർ ഐത്ത, സമ്മർ ഐത്ത, സമ്മ മീമ്. ഷദ് നന്നായിട്ട് മണിക്ക. അനീ മം വ തെന്നുവിന് ശേഷം വാവ് ഇതോം ബഗുന്ന മുൽക്കൻ കബീറ ഇഖ്ഫ ആലിയഹും ثياب سندس خضر واستبرق خضر سندس الهار خاء تنوين شاشة خاء خضر و إضغام بغنى وحلو أصابر من في الله حلو أصابر مد منفصل من في الله نون ساكن شاشة فاء إخفاء شرابا طهورا تنوين شاشة طاء إخفاء نمكو ديوكا أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിയാണ്, ബാക്കി നമുക്ക് അടുത്ത അതിൽ നോക്കാം. ഇൻഷാല്ലാ. വഖറു ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ, സൂറ ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം, അൽ മുഅല്ലിമിൽ ഖലീഫ അസ്സുനൈജി.

0: വസൗഫ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്.
2: വചനം 4.
3: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി വിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്കു വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
0: വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ. സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഇത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: അവ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിൻ്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിൻ്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിൻ്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു.
2: വചനം 6.
0: ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്നും, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീ നാരി ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായികഹും, അക്കൂട്ടർ തന്നെയാണ്, ഷറുൽ ബരിയ, സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയിലായിരിക്കും. അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ.
1: വചനം 7.
2: ഇന്നല്ലദീന ആമനു,
0: നിശ്ചയമായും വിശ്വസിച്ചവർ,
2: വഅമിലുസ്സാലിഹാത്ത്,
0: സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത,
2: ഉലൈകഹും,
0: അക്കൂട്ടർ തന്നെയാണ്,
2: ഖൈറുൽ ബരിയ,
0: സൃഷ്ടികളിൽ ഉത്തമരായവർ.
3: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ,
0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അക്കൂട്ടരത്രേ സൃഷ്ടികളിൽ വെച്ച് ഉത്തമരായവർ.
1: വചനം 8.
2: ജസാഉഹും,
0: അവരുടെ പ്രതിഫലം,
2: ഇൻദ റബ്ബിഹിം,
0: അവരുടെ റബ്ബിങ്കൽ,
2: ജന്നാതു അദ്നിൻ,
0: സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ്,
2: തജ്രീ മിൻ തഹ്തിഹ,
0: അവയുടെ അടിയിൽ കൂടി നടക്കും ഒഴുകും,
2: അൽ അൻഹാർ,
0: അരുവികൾ ഉഴകൾ,
2: ഖാലിദീന ഫീഹ,
0: അതിൽ നിത്യവാസികളായിക്കൊണ്ട്,
2: അബദ,
0: എന്നും എക്കാലവും,
2: റളിയല്ലാഹു,
0: അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു,
2: അൻഹും,
0: അവരെപ്പറ്റി,
2: വറദു,
0: അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു,
2: അൻഹു,
0: അവനെപ്പറ്റി,
2: ദാലിക,
0: അത്,
2: ലിമൻ ഖശിയ,
0: ഭയപ്പെട്ടവനാണ്,
2: റബ്ബഹു,
0: തന്റെ റബ്ബിനെ.

0: വിശ്വാസത്തിന്റെ സ്വർഗങ്ങളാകുന്നു. അതിൽ എന്നെന്നും അവർ നിത്യവാസികളായിക്കൊണ്ട് അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ്, അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെടുന്നതാണ്. അത് ഏതൊരുവൻ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു.
1: അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും അവനെപ്പറ്റി തൃപ്തി വരികയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.

0: ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉം പൂർണ്ണമായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മാഹിർ അൽ മുഅക്ലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ ജുസ്ഇന്റെ പൂർണ്ണ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി.

അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ തെൻസിയിൽ ലോകപ്രശസ്തരായ വിശുദ്ധ ഖുർആൻ ഖാരിയുകളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നതിനുള്ള അവസരമാണ് തെൻസിൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തെൻസിലിൽ സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൽ മലഉ മിൻ

يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون.

0: عبادته ويسبحونه وله يسجدون.
1: بسم الله الرحمن الرحيم.
0: يسألون

به ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനം

0: സാധാരണക്കാർക്ക് പോലും സാധ്യമാകുന്ന രൂപത്തിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു സഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ക്ലാസ് എടുക്കുന്നത്. ബഹുമാനായ മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്തു സ്വാഫാത്തിലെ 8-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 4800-ാമത്തെ ദീർഘമായ ഹദീസ്, ആ ഹദീസിൽ ആകാശലോകത്ത് വച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് മനസ്സിലാക്കിയ, അതറിഞ്ഞ മലായിക്കത്തുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കട്ടുകേൾക്കാൻ അവിടെ ജിന്നുകൾ, ഷെയ്ത്താൻമാർ പോകുമെന്നും അങ്ങനെ അവർ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നും ആ ഹദീസ് വ്യക്തമാക്കുന്നു. അതിൽ ചില സംസാരങ്ങൾ അവർക്ക് കിട്ടുകയും ആ കിട്ടിയ വാക്കിൽ, സംസാരത്തിൽ 100 കളവുകൾ അവർ ചേർത്തുകയും ആ കളവുകൾ അവരുടെ കൂട്ടാളികൾക്ക് അഥവാ സാഹിറുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ സാഹിറുകൾ അത് തങ്ങളുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതുവർ പറയുന്നത് സത്യമാണല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാകുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഫലമാ ബുഇസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സീദത്തിൽ ഹറാസ ഫിസ്സമാ. ഈ ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ തിരുമേനി നിയോഗിക്കപ്പെട്ടപ്പോൾ ആകാശലോകത്ത് കാവൽക്കാർ വർദ്ധിച്ചു. ഫകാന ഷൈത്വാനു ഇദാ അറാദ യസ്തരിഖസ്സംഅ, ഷൈത്വാൻ വാർത്ത കട്ടുകേൾക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത്ബഅഹു ഷിഹാബു സാഖിബ്, തുളച്ചു കയറുന്ന തീജ്വാല അവനെ പിന്തുടർന്നു, എന്നിട്ട് അവൻ കരിച്ചു കളഞ്ഞു. ഫലാ യുംകിനു മിൻ ഇസ്തിറാഖിസ്സംഇ, അങ്ങനെ വാർത്തകൾ കട്ടുകേൾക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ഫശകൗ ഇലാ ഇബിലീസ്, അവരുടെ നേതാവായ ഇബിലീസിനോടവർ അത് പരാതിപ്പെട്ടു. വഖദ് ഹീല ബൈന ശയാത്വീനി വബൈന ഖബരിസ്സമാ, പിശാചുക്കൾക്കും ആകാശ വർത്തമാനങ്ങൾക്കും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു. വ ഉർസിലത്ത് അലൈഹിമു ഷിഹാബ്, അങ്ങനെ അവർ കട്ടുകേൾക്കാൻ പോകുന്ന ആളുകൾക്ക് മേൽ അവർക്കു നേരെ തീജ്വാല അയക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിശാചുക്കൾക്ക് മടങ്ങിവന്നു, അവരുടെ ആളുകളിലേക്ക് മടങ്ങിവന്നു. എന്നിട്ട് ഹീല ബൈനന വബൈന ഖബരിസ്സമാഇ വ ഉർസിലത്ത് അലൈന ഷുഹബ്, അവർ തമ്മ തമ്മിൽ പറയാണ് നമ്മൾക്കും ആകാശത്തിനുമിടക്ക് മറയിടപ്പെട്ടിരിക്കുന്നു. പാലു മാ ഹാല ബൈനക്കും വബൈന ഖബരിസ്സമാ, അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറയിടപ്പെട്ടിരിക്കുന്നത്, നമ്മൾക്കും വാനലോകത്തുള്ള വർത്തമാനത്തിനുമിടയിൽ എന്താണ് മറയിടാൻ കാരണം, നിങ്ങളത് അന്വേഷിച്ചു പോകൂ. അങ്ങനെ അവർ അന്വേഷിച്ചു പോയി. എന്നിട്ട് അവർക്ക് ഫൻസ്വറഫ ഉലായിക്ക നഫറു അല്ലദീന തവജ്ജഹു നഹ്വ തിഹാമ, തിഹാമയുടെ നേരെ അവർ പോയി. അവിടെ എത്തി പ്രവാചകനടുക്കൽ, പ്രവാചകനുള്ള ആ സ്ഥലത്തവർ എത്തി. വഹുവ ബിനഖ്ല ആമിദൻ ഇലാ സൂഖി ഉക്കാദ് വഹുവ യുസല്ലി ബി അസ്ഹാബിഹി സ്വലാത്തൽ ഫജ്ർ, പ്രവാചകൻ തിരുമേനി അവിടെ സ്വഹാബത്തുമൊത്ത് ഫജർ നമസ്കാരം നിർവഹിക്കുകയാണ്. ഫലമ്മാ സമിഉ അൽ ഖുർആന ഇസ്തമിഉ ലഹ്, പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അവർ അത് ശ്രദ്ധിച്ചു കേട്ടു. ഫഖാലു ഹാദാ വല്ലാഹി അല്ലദീ ഹാല ബൈനകും വബൈന ഖബരിസ്സമാ, അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ് ഇതാണ് നമുക്കും വാനലോകത്തെ വാർത്തക്കും ഇടയിൽ മറയിടാൻ കാരണം. ഫഹുനാലിക ഹീന റജഉ ഇലാ ഖൗമിഹിം മുൻദിരീൻ, എന്നിട്ടവർ തങ്ങളുടെ സമൂഹത്തിലേക്ക് താക്കീതുകാരായിട്ട് പോയി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4921 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. എന്നിട്ട് സൂറത്തുൽ അഹ്ഖാഫിലെ വചനവും എടുത്തു കൊടുക്കുന്നത് കാണാം. അഥവാ ജിന്നുവർഗത്തിൽപ്പെട്ട ഖുർആൻ കേൾക്കാനിടയായ ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും അതിലവർ വിശ്വസിക്കുകയും തങ്ങളുടെ സമൂഹത്തെ അവർ ഖുർആനിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 30 മുതൽ 32 വചനം വരെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നിലും ആ വിഷയകമായ പരാമർശം കാണാൻ സാധിക്കും. 9 വചനത്തിൽ ദുഹൂറൻ വലഹും അദാബു വാസിബ്, ഈ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ പോകുന്നവരെ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നാണല്ലോ 8 വചനത്തിൽ പറഞ്ഞത്. ലാ യസ്സമഊന ഇലൽ മലഇൽ അഅല വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. ദുഹൂറൻ, ദുഹൂറൻ എന്ന് പറഞ്ഞാൽ അവർ ബഹിഷ്കൃതരായ രൂപത്തിൽ, ബഹിഷ്കരിക്കപ്പെട്ട രൂപത്തിൽ. വലഹും, അവർക്കുണ്ട് അദാബുൻ വാസിബ്, സ്ഥിരമായി കിട്ടുന്ന അല്ലെങ്കിൽ നിരന്തരമായ ശിക്ഷ അവർക്കുണ്ട്. ഐ ഇദാ അറാദു അൻ യസ്തരിഖു സംഅ റുമു ബിശ്ഹാബി സാഖിബി, അവർ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ ചെന്നാൽ തുളച്ചു കയറുന്ന തീജ്വാല കൊണ്ടവർ എറിയപ്പെടും. ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ അതാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അവർക്ക് കത്തിയാളുന്ന നരകശിക്ഷ നാം ഒരുക്കി വച്ചിരിക്കുന്നു, അഥവാ പരലോകത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയെക്കുറിച്ചാണ് അദാബുൻ വാസിബ്, നിരന്തരമായി അഥവാ നിലനിൽക്കുന്ന ശിക്ഷ എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. നിലനിൽക്കുന്ന ശിക്ഷ എന്നാണ് അദാബുൻ വാസിബുൻ എന്നതിന് ഭാഷയിൽ അർത്ഥം. വസ്വബ യസ്വിബു വുസൂബൻ, വസ്വബ എന്ന് പറഞ്ഞാൽ തുടർന്നു വന്നു, നീണ്ടുനിന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വർത്തമാനകാലക്രിയയാണ് യസ്വിബു, നീണ്ടുനിൽക്കുന്നു, തുടർന്നു വരുന്നു. അതിൻ്റെ ക്രിയാധാതുവാണ് വുസൂബൻ, നീണ്ടുനിൽക്കൽ അല്ലെങ്കിൽ തുടർന്നു വരൽ എന്നതൊക്കെ. അപ്പോ ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ദഹറ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു എന്നാണർത്ഥം. ദഹറ യദുഹുറു ദഹറൻ, ബഹിഷ്കരിച്ചു, അതേപോലെ തന്നെ ആട്ടിയോടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതെന്നാണ് ദുഹൂറൻ. ഈ തീജ്വാല കൊണ്ട് എറിയപ്പെടുന്നവർ അവർ ആട്ടിയോടിക്കപ്പെടുകയാണ്, ബഹിഷ്കരിക്കപ്പെടുകയാണ്. വലഹും അദാബുൻ വാസിബ്, അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ടാകും. അത് പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷിഹാബ് എന്ന പദം, അതിൽ ഷിഹാബ് കൊണ്ട് ആട്ടി അകറ്റും അല്ലെങ്കിൽ എറിഞ്ഞാട്ടപ്പെടുമെന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. ഇല്ലാ മൻ ഖതഫൽ ഖതഫത ഫഅസ്ബഅഹു ഷിഹാബു സാഖിബ്, ഇല്ലാ മൻ ഖതിഫൽ ഖതഫത, ഒരു തട്ടിയെടുക്കൽ തട്ടിയെടുക്കുന്നവൻ ഒഴികെ, ഫഅസ്ബഅഹു അവനെ പിന്തുടരും, ഷിഹാബുൻ സാഖിബ് തുളച്ചു കയറുന്ന തീജ്വാല. ഖതഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തട്ടിയെടുത്തു. ഖതഫ യഖ്തിഫു ഖതുഫൻ, ഖതിഫ യഖ്തഫു ഖതുഫതൻ, ഖതിഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു, തട്ടിയെടുത്തു. പിന്നെ അതുബ എന്ന് പറഞ്ഞാൽ പിന്തുടർത്തി. അങ്ങനെ വാനലോകത്തെ വർത്തമാനങ്ങൾ കട്ടുകേൾക്കുന്ന, അത് തട്ടിയെടുക്കുന്ന ആ ആളുകളെ, ആ പിശാചുക്കളെ പിന്തുടരും. ഷിഹാബുൻ, തീജ്വാല. സാഖിബുൻ, തുളച്ചു കയറുന്ന തീജ്വാല. ആ പദം സാഖിബ് എന്ന പദം യഥാർത്ഥത്തിൽ സഖബ യസ്ഖുബു സഖബൻ. സഖബ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറി, കയറി എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സാഖിബ് എന്ന പദം വരുന്നത്. അശ്ഹാബു ഹുവ അശ്ശഇലത്തു മിനന്നാരി അൽ മൂഖദ, കത്തിക്കപ്പെടുന്ന തീയിന്റെ ജ്വാലക്കാണ് ഷിഹാബ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, വലമ്മാ ജാഅഹു റജുലുൻ സഅലഹു അൻ ഇസ്മിഹി, ആ മനുഷ്യന്റെ പേര് ചോദിച്ചു പ്രവാചകൻ. ഖാല, അദ്ദേഹം പറഞ്ഞു ഷിഹാബ്, പേര് പറഞ്ഞു ഷിഹാബ് എന്നാണ്. ഹദീസിൽ കാണാം ഫഗയ്യറ ഇസ്മഹ, പ്രവാചകൻ തിരുമേനി ആ പേര് മാറ്റി. വഖാല ബൽ അൻത ഹിഷാം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അല്ല, നീ ഷിഹാബല്ല ഹിഷാമാകുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന മർത്തബയിലാണ് ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം, അർത്ഥവത്തായ പേരുകളാണ് മക്കൾക്ക് നൽകേണ്ടത് എന്നതുകൂടി ആ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വചനം ഇല്ലാമൻ ഖതിഫൽ ഖതുഫത, ഒരു റാഞ്ചൽ റാഞ്ചുന്നവനൊഴികെ, ഒരു തട്ടിയെടുക്കൽ ഒരു കട്ടുകേൾക്കൽ കട്ടുകേൾക്കുന്നവനൊഴികെ, നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്ന വർത്തമാനം കട്ടുകേൾക്കാൻ ചെല്ലുന്നവരെ എറിഞ്ഞാട്ടപ്പെടും, ചിലപ്പോൾ വല്ലതുമൊക്കെ അവർക്ക് കിട്ടിയേക്കാം. അതാണ് ഇല്ലാമൻ ഖതിഫൽ ഖതുഫത എന്ന് പറയാൻ കാരണം. അങ്ങനെ കട്ടുകേൾക്കാൻ ചെന്ന് വല്ലതും കിട്ടിയാൽ തന്നെ അവനെ തീജ്വാല പിന്തുടരും എന്ന് ആ വചനം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ലാ യസ്സമഊന ഇലൽ മലഇൽ അഅലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, ഐ ലാ യസ്തതിഉ ശയാതീൻ അൻ തസ്ഇല ഇലൽ മലഇൽ അഅലാ, പിശാചുക്കൾക്ക് ഉന്നത സമൂഹത്തിലേക്ക്, അത്യുന്നത സമൂഹത്തിലേക്ക് അവർക്ക് അവരെ കേൾക്കാൻ, ആ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. വഹിയ അസ്സമാവാത്തു വമൻ ഫീഹാ മിനൽ മലായിക, അത്യുന്നത സമൂഹമെന്ന് പറഞ്ഞത് മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു, അതേപോലെ തന്നെ അവിടെയുള്ളവരെക്കുറിച്ചാകുന്നു. ഫത്തസ്തമിഉ ഇലൈഹിം ഇദാ തകല്ലമു ബിമാ യൂഹീഹില്ലാഹു തആല, അല്ലാ വഹിയായി നൽകുന്ന കാര്യം അവർ തമ്മിൽ സംസാരിക്കും, അതവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. മിൻ ഷർഇഹി വഖദ്രിഹി വയുർജമൂന ബിശുഹ്ബി മിൻ കുല്ലി ജിഹ, അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും, തീജ്വാലകളെ കൊണ്ട് എറിഞ്ഞാട്ടപ്പെടും. അല്ലാമാ സഅദി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്തും ഇതെടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. തുടർന്ന് പതിനൊന്നാമത്തെ വചനം ഫസ്തഫ്തിഹിം അഹും അഷദ്ദു ഖൽഖൻ അമ്മൻ ഖലഖ്ന ഇന്ന ഖലഖ്നാഹും ഇന്ന ഖലഖ്നാഹും മിൻ ത്വീനിൽ ലാസിബ്. ഫസ്തഫ്തിഹിം, നബിയെ താങ്കൾ അവരോട് അഭിപ്രായം ആരായുക, അഭിപ്രായം ചോദിക്കുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. അമ്മൻ ഖലഖ്ന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ. ഇന്ന ഖലഖ്നാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഈ ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ മതവിധി തേടി എന്നൊരർത്ഥമുണ്ട്. സൂറത്തു നിസാഇൽ ആ പദം അള്ളാഹു പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്നാൽ ഭാഷയിൽ അതിന് അഭിപ്രായം ചോദിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇസ്തഖ്ബിറുഹും വസ്അൽഹും, മുഫസ്സിറുകൾ പറയുന്നു താങ്കൾ അവരോട് വർത്തമാനം ചോദിച്ചറിയുക, താങ്കൾ അവരോട് ചോദിക്കുക. അഹും അഷദ്ദു ഖൽഖൻ, അവരാണോ സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. അമ്മൻ ഖലഖ്ന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ. ഫസയഖൂലൂന മൻ ഖലഖല്ലാഹു അഷദ്ദ്, അവർ പറയും അള്ള സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാകുന്നു മനുഷ്യരെ അപേക്ഷിച്ച് ഏറ്റവും ശക്തരെന്ന്. ഏത് മനുഷ്യരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ചില ധിക്കാരികളൊഴികെ, ഖുർആൻ ചില ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. പിശാചനെക്കുറിച്ച് പറഞ്ഞു അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ. ഏ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിശാജ് പറയുകയാണ്, ഞാനാണ് അവനേക്കാൾ കേമൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനാകട്ടെ മണ്ണുകൊണ്ടും. അങ്ങനെ സൃഷ്ടിയുടെ കാര്യത്തിൽ അഹങ്കാരം നടിച്ചവനാകുന്നു പിശാജ്. അതേപോലെ തന്നെ ഫിറാവുനെക്കുറിച്ച് കാണാം സൂറത്ത് സുഖ്റുഫിൽ, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകാദു യുബീൻ. അവൻ പറയുകയാണ് ഫിറൌൻ, അം അദല്ല അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, ഈ നിന്ദ്യനായിട്ടുള്ളവനേക്കാൾ ഉത്തമൻ ഞാനാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഫിറൌൻ ധിക്കാരപൂർവ്വം അങ്ങനെ സംസാരിച്ചത്. വലാ യകാദു യുബീൻ, കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്ത ഇവനേക്കാൾ, നഊദു ബില്ലാ. അപ്പോൾ അങ്ങനെ അഹങ്കരിച്ചവരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനേക്കാൾ അതിശക്തരായ സൃഷ്ടികൾ മറ്റു പലരുമുണ്ട് എന്നത് ഖുർആൻ വേറെയും ചില ഭാഗത്ത് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തു നാസിആത്തിൽ കാണാം, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. അഅൻതും, നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അമിസ്സമാ, അതല്ല ആകാശമാണോ, ബനാഹ, എന്നാൽ അവൻ അതിനെ പണിതിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ അഹങ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, അർഹതയില്ല, ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല എന്നത് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഫസ്തഫ്തിഹിം, താങ്കൾ അവരോട് അഭിപ്രായം ആരായുക. ഇസ്തഫ്ത യസ്തഫ്തി ഇസ്തിഫ്താൻ, അതാണ് ആ പദത്തിൻ്റെ രൂപം. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ അഭിപ്രായം ആരാഞ്ഞു. പിന്നെ അഹും, അ എന്നത് ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫാണ്, ചോദിക്കാൻ വേണ്ടിയുള്ള പദമാണ്. അഹും, അവരാണോ, അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അമ്മൻ, അതല്ല ഖലഖ്ന, മൻ ഖലഖ്ന, നാം സൃഷ്ടിച്ചവരാണോ, ഇന്ന ഖലഖ്നാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീനിൻ ലാസിബ്, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്, ലസബ യൽസുബു ലുസൂബൻ, ലസബ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു, പറ്റിപ്പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് ലാസിബ് എന്ന പദം വരുന്നത്. ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. അപ്പോൾ പശിമയുള്ള കളിമണ്ണിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിയുടെ വളരെ ദുർബലമായ അവസ്ഥയെക്കുറിച്ചും അഹങ്കരിക്കാനുള്ള ഒരു വകയും മനുഷ്യർക്കില്ല എന്നതുകൂടിയും ഈ വചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ വിനയമുള്ള ദാസന്മാരായി ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാം ക്ലാസ് കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹെറ ചൂടിനെ, ചൂടിൽ നിന്നും. വസറാബീല ഉടുപ്പുകളും. തഖീക്കും അവ നിങ്ങളെ കാക്കുന്നു. ബസക്കും നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ. കദാലിക അപ്രകാരം. യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു. നിഅമതഹു അവൻ്റെ അനുഗ്രഹം. അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്. ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅസു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്ന് നമ്മൾ തഫ്സീർ അമാനിയിൽ സൂറത്ത് അൽ ഖദർ 1-5 വരെയുള്ള വചനങ്ങളാണ് പഠിക്കുന്നത്.
1: അധ്യായം 97 സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
8: വചനം 1.
1: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ.
7: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
1: നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
8: വചനം 2.
1: വമാ അദ്റാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
7: വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ,
1: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
8: വചനം 3.
1: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, 1000 ഷഹ്റിൻ, മാസം.
7: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ,
1: ലൈലത്തുൽ ഖദർ 1000 ഉത്തമമാകുന്നു.
8: വചനം 4.
1: തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർ റൂഹ്, റൂഹും, ആത്മാവും. ഫീഹ അതിൽ, ബിഇദ്നി ഉത്തരവ് പ്രകാരം, സമ്മതം അനുമതി പ്രകാരം. റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര എല്ലാ കാര്യത്തെക്കുറിച്ചും.
7: തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിങ്കുല്ലി അമ്ര.
1: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
8: വചനം അഞ്ച്.
1: സലാമുൻ ശാന്തിയാണ്, സമാധാനമെത്രേ. ഹിയ അത്, ഹത്താ മത്ലഇ ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ പ്രഭാതത്തിന്റെ.
7: സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ
1: സമാധാന ശാന്തിയത്രേ അത്, പ്രഭാതോദയം വരേക്കുമുണ്ടായിരിക്കും.
2: ഫദർ എന്ന വാക്കിന് നിർണയിക്കുക, കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട്, ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിന്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം. രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു. സൂറത്തു ദുഖാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹ യുഫ്രഖു കുല്ലു അമ്രിൻ ഹക്കീം യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാലാം വചനത്തിൽ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാകട്ടെ അതിൻ്റെ പല മാഹാത്മ്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിർണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു. പ്രസ്തുത രാത്രിയെപ്പറ്റി ഒന്നാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത്, ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ. ലോകാവസാനം വരെ മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യ ഗ്രന്ഥത്തിൻ്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായും ഒരു മഹത്തായ രാവാണെന്ന് പറയേണ്ടതില്ല. ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ. ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്തു അൽബഖറ 185 നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണെന്ന് സൂറത്തു ദുഖാനിലും ലൈലത്തുൽ ഖദറിലാണെന്ന് ഇവിടെയും പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ. എന്നാൽ ഖുർആന്റെ അവതരണം പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്തു ദുഖാനിൽ നാം വിവരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ്. പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശെയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമദാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു. രണ്ടായിരുന്നാലും ശരി, കൊല്ലം തോറും റമദാൻ മാസങ്ങളിൽ ആ പുണ്യരാവു ആവർത്തിക്കപ്പെടുമെന്നു പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ്. ഖുർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും. കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ മഹത്വത്തിലേക്ക് രണ്ടാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്നുകൊണ്ട് ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും. ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അറഫ ദിവസം, പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമദാൻ മാസത്തിനും ദുൽഹജ്ജ് മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു. നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ്. അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്.
9: ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നത് തന്നെ അതിനു മതിയായ കാരണമാണല്ലോ. സൂറത്തു ദുഖാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും. അല്ലാഹു ആലം. അള്ളാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 30-ഉം 32-ഉം വ്യാഖ്യാനവും നോക്കുക. എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം, ദുആ, ദിക്ർ, ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ്. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല. കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നത് പോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം. അല്ലെങ്കിൽ തൊട്ട വചനങ്ങളിൽ കാണുന്നത് പോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ്. 1000 മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിന്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങി വരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത്. റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം. ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കാണ് വിവക്ഷ. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത്. റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഷുഅറാഅ് 193. അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നു വരുന്നുണ്ടെന്ന് ഖുർആൻ കൊണ്ടും നബിവചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും. അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ബദർ യുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം എന്നായിരിക്കാം. വല്ലാഹു ആലം. ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്തു ദുഖാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തീർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ്യാഖ്യാനക്കുറിപ്പ്. ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി. സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തിലും അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദർ. കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി. അതിന് ഈ പേർ വന്നതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്നു വരുന്നുവല്ലോ. ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ ഒരു രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലം തോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട്. ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ് അധികവും ഈ അഭിപ്രായം പ്രകടമാകാറുള്ളത്. ഖുർആന്റെ പ്രസ്താവനകളും നബി വചനങ്ങളും ഈ അഭിപ്രായം തെറ്റാണെന്നുള്ളതിന് മതിയായ തെളിവ് നൽകുന്നു. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെക്കുറിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക, നിശ്ചയമായും നാം അതിനെ അഥവാ ഖുർആനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതിനു ശേഷം ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, അതിൽ എല്ലാ യുക്തിമത്തായ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നു പറയുന്നു. അതുപോലെ സൂറത്തുൽ ഖദറിൽ ആദ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിന്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായികത്തു വർ റൂഹു ഫീഹ അതിൽ മലക്കുകളും റൂഹും ഇറങ്ങിവരുന്നു അഥവാ ഇറങ്ങിവരും എന്നും പറഞ്ഞിരിക്കുന്നു.
6: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
3: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
10: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
4: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാശിയ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷാൽ അൽ ഹത്താബ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാശിയ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിശാൽ അൽ ഹദ്ദ.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور أطل على الحياة رحيم.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറത്തു നിസാഇലെ 77-82 വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ അഹമ്മദ് അൽ ഹദ്ദാദ്.
6: أعوذ بالله من الشيطان الرجيم. ألم

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖരുടെ ഖുർആൻ ഖിറാഅത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു മുഹമ്മദ് പൂർണ്ണമായും സൂറത്തു തൂർ പൂർണ്ണമായും പാരായണം ചെയ്യുന്നു ഷെയ്ഖ് ആദൽ റയാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بغير علم ليدخل الله في رحمته من يشاء لو تزين

سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور.

أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن

الصحف المرفوع والبحر المسجور إن عذاب ربك لواقع إن

أفسحر هذا أم أنتم لا تبصرون؟ اصلوها فاصبروا أو لا

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്ത് മുഹമ്മദ്, സൂറത്ത് തൂർ എന്നീ സൂറത്തുകൾ ആദൽ റയാന്റെ ശബ്ദത്തിൽ പാരായണം ചെയ്യുന്നതാണ് നാം കേട്ടത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അല്ലാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ,

വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ബി അജ്മാഇൻ. സൂറത്തുൽ ഇൻസാൻ ആണ്. അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഇന്നൽ അബ്റാറ, ഇന്ന നൂനിഷത്ത് നന്നായിട്ട് മണിക്കുക. മീൻ കസിൻ, നൂനിസാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ. പിന്നെ അടുത്തായത് ഐനൻ യഷ്റബു, തൻവീനു ശേഷം യാ. നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബഗുന്ന. പിന്നെ യൂഫൂന ബിന്നദിരി, യൂഫൂന ബിന്നദിരി, നൂനു ശദ്ദ് നന്നായിട്ട് മണിക്കുക. വയഖാഫൂന യൗമൻ കാന, തൻവീനു ശേഷം കാഫ്. ഷർറുഹു മുസ്തതീറ, വയുത്ഇമൂന അത്തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതി മിസ്കീനൻ വ, തൻവീനു ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ എതീമം വ, അതും വീണ്ടും അങ്ങനെ തന്നെ ഇദ്ഗാം ബിഗുന്ന. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും, മിൻകും തൻവീൻ നൂൻസാക്കിനു ശേഷം കാഫ്. അപ്പോൾ ഇഖ്ഫാ. പിന്നെ ജസാഅൻ, മദ് മുത്തസിൽ, ജസാഅം വ, തൻവീന് ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്നാ നഖാഫു, നൂൻഷദ് നന്നായിട്ട് മണിക്കുക. മിർ റബ്ബിന, ഇദ്ഗാം ബിലാഗുന്ന. യൗമൻ അബൂസൻ, ഇൽഹാറാണ്, തൻവീൻ ശേഷം ഐന്. പിന്നെ അബൂസൻ ഇഖ്ഫാ, ഫവഖാഹും അല്ലാഹു ഷർറ ദാലിക അൽയൗമി വലഖാഹും നദ്റത്തൻ, തൻവീന് ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, ജന്നതൻ വ, തൻവീന് ശേഷം വാവ്. നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബിഗുന്ന. മുത്തക്കിഈന ഫീഹ അലൽ അറായിക്കി, മുദ് മുത്തസിൽ, ലാ യറൗന ഫീഹ ശംസം വ, തൻവീന് ശേഷം വാവ്. നന്നായിട്ട്

മണിക്ക. ദാനിയത്തൻ അലൈഹിം ലുലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല. ദാനിയത്തൻ അലൈഹിം, തൻവീന് ശേഷം അയിന് ഇൽഹാർ. വൈത്താഫു അലൈഹിം ബി, അവിടെ നന്നായിട്ട് മണിച്ചോതം. അലൈഹിം ബി, പിന്നെ അനിയത്തേമ്മി, തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്കുക. മീം ഫില്ലത്തിൻ, നൂൻ സാക്കിനു ശേഷം ഫാ, അപ്പോൾ ഇഖ്ഫാ. വാക്വാ ബെങ്കാന, തൻവീന് ശേഷം കാഫ് ഇഖ്ഫാ. ക്വാ ബെങ്കാന ഇഖ്ഫാ. പിന്നെ ഖവാരീറ മീം ഫില്ലത്തിൻ, വീണ്ടും ഇഖ്ഫാ. ഖദറുഹ തഖ്ദീറ. വയസ്ഖൗന ഫീഹ കഅസൻ, കഅസൻകാന. തൻവീന് ശേഷം കാഫ് ഇഖ്ഫാ. പിന്നെ ഐനയ്യ, ഐനൻ ഫീഹ, തൻവീന് ശേഷം ഫാ ഇഖ്ഫാ. തുസമ്മാസൽ സബീല. വയതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ. വിൽദാനുമ്മു, തൻവീന് ശേഷം മീമ്. തൻവീന് ശേഷം മീമ്, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഹസിബത്ത് ഉം ലുലു അമ്മൻസുറ, ഉണ്ടാകും തന്നെ. തൻവീന് ശേഷം മീമ്, ഇദ്ഗാം ബിഗുന്ന. വൈദാർ ഐത്തഹും, ഇദാർ ഐത്ത, സമ്മർ ഐത്ത, സമ്മ മീമ് ശബ്ദ് നന്നായിട്ട് മണിക്കുക. നഈമം വ, തൻവീന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന. മുൽക്കൻ കബീറ, ഇഖ്ഫാ. ആലിയഹും ثياب سندس خضر واستبرق. خضر سندس الهار خاء تنوين شاشا خاء. خضر و ادغام بغنى. وحلو اصابر من فضة. حلو اصابر مد منفصل من فضة نون ساكن شاشا فاء اخفاء. شرابا طهورا تنوين شاشا طاء اخفاء. نمكو ديوكا. أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിയാണ്, ബാക്കി നമുക്ക് അടുത്ത അതിൽ നോക്കാം. ഇൻഷാല്ലാ. വഖറു ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ, സൂറ ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51, 52, 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വഅദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വഅദ്ന, വഇസ് വഅദ്ന അല്ല വഇദ് വഅദ്ന. വഅദ്ന ഐന്, ഐന എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിലാണ്. വഇദ് വഅദ്ന മൂസ അർബഈന, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ സുമ്മ, അർബഈന ഐന് ശ്രദ്ധിക്കണം, ലൈലതൻ സുമ്മ തൻവീന് ശേഷം സ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം, ലൈലതൻ സുമ്മ. അതുപോലെ സുമ്മ എന്നതിൽ സ എൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം സുമ്മ. സുമ്മത്തഖദ്തുമുൽ, സുമ്മത്തഖദ്തുമുൽ ഇജില, ഇജില ജീമിനെ ഖൽഖല ചെയ്യണം. മിൻബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. മിൻബഅദി, മിൻബഅദി എന്ന് ഓതരുത്, മിൻബഅദി. വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ, ളാലിമൂൻ എന്നതിലെ ളാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, ളാ. വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا, ثم ഇവിടെയും ثم ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ, എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് സുമ്മ. സുമ്മ സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ അഫൗന, അഫൗന തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. സുമ്മ അഫൗന അൻകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അൻകും. അൻകും മീമുസാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് മുത്തമാസിലൈൻ. മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇത് ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇത് മുത്തമാസിലൈൻ. മിംബഅദി, ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി ഷീനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തഷ്കുറൂൻ. വഇദ് ആതൈന ദാലിൻ്റെ ഉച്ചാരണം വഇസ് അല്ല വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന, വൽ ഫുർഖാന അല്ല വൽ ഫുർഖാ. തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് കഴിഞ്ഞ് ആണ് ഖാഫിൻ്റെ മഖ്റജ്, ചെറുനാക്കിൻ്റെ അടുത്തായിട്ട് ഖാ. അപ്പോൾ വൽ ഫുർഖാന, വൽ ഫുർഖാന ലഅല്ലകും, ലഅല്ലകും ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ലഅല്ലകും അല്ല ലഅല്ലകും തഹ്തദൂൻ, ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന,
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് ളിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയിരുന്നത് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദിക്കൽപ്പിച്ചത്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അല്ലാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
6: മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ മുംതഹനയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Bismillahir Rahmanir Rahim.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ആൽ ഇംറാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആല ഇമ്രാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുൽ അലഖിന്റെ 9 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
4: വചനം 9.
5: അറഅയ്ത, നീ കണ്ടുവോ, അല്ലദി അൻഹ, വിരോധിക്കുന്നവനെ, നിരോധിക്കുന്നവനെ.
4: അറഅയ്തല്ലദി അൻഹ,
5: നീ കണ്ടുവോ വിരോധിക്കുന്നവനെ.
4: വചനം 10.
5: അബ്ദൻ, ഒരു അടിയാനെ, അടിമയെ. ഇദാ സല്ല, അദ്ദേഹം നമസ്കരിച്ചാൽ, നമസ്കരിക്കുമ്പോൾ.
4: അബ്ദൻ ഇദാ സല്ല,
5: അതെ, ഒരു അടിയാനെ വിരോധിക്കുന്നവനെ, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ.
6: ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ വിരോധിക്കുന്ന ആളെ നീ കണ്ടുവോ, എന്താണ് അവന്റെ നില?
4: വചനം 11.
5: അറഅയ്ത, കണ്ടുവോ, ഇൻ കാന, അദ്ദേഹമാണെങ്കിൽ, അലൽ ഹുദ, സന്മാർഗത്തിൽ.
4: അറഅയ്ത ഇൻ കാന അലൽ ഹുദ,
5: കണ്ടുവോ, അദ്ദേഹം അഥവാ ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ.
4: വചനം 12.
5: ഔ അമറ, അല്ലെങ്കിൽ കൽപ്പിച്ചു എങ്കിൽ, ഉപദേശിക്കുകയാണ് എങ്കിൽ. ബിത്തഖ്വ, സൂക്ഷ്മതയെപ്പറ്റി, ഭയഭക്തിയെപ്പറ്റി.
4: ഔ അമറ ബിത്തഖ്വ,
5: അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത അഥവാ ഭയഭക്തിയെപ്പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ.
6: അപ്പോൾ ആ വിരോധത്തിന്റെ നില എന്തായിരിക്കും? ആലോചിച്ചു നോക്കുക.
4: വചനം 13.
5: അറഅയ്ത, നീ കണ്ടുവോ, ഇൻ കദ്ദബ, അവൻ കളവാക്കിയെങ്കിൽ. വതവല്ല, തിരിഞ്ഞു കളയുകയും.
4: അറഅയ്ത ഇൻ കദ്ദബ വതവല്ല,
5: കണ്ടുവോ, അവൻ അഥവാ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
4: വചനം 14.
5: അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ. ബി അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്ന്. യറ, കാണുന്നു എന്ന്.
4: അലം യഅലം ബി അന്നല്ലാഹ യറാ,
5: അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്.
6: സാരം, ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവൻ വിലക്കുന്നു, എന്താണ് അവന്റെ നില? ആലോചിച്ചു നോക്കുക. ആ നമസ്കരിക്കുന്ന അടിയാൻ സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കുവാൻ ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലുള്ളതും. ആ വിലക്ക് എത്ര കടുത്തതും ശോചനീയവുമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയത്ത് ആ വിലക്ക് ചെയ്യുന്ന ആൾ സത്യത്തെ കളവാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു മാറിപ്പോകുകയും ചെയ്യുന്നവനുമാണെങ്കിലോ, അത് കൂടുതൽ കടുത്തതും ആപൽക്കരവുമായിരിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഇത്തരം ചെയ്തികളെക്കുറിച്ച് നടപടിയെടുക്കാതിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞുകൂടെ? മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും നമസ്കാരത്തിന് തടസ്സം ചെയ്തവൻ അബൂജഹലാണെന്നും വ്യക്തമാണ്. ഈ വചനങ്ങൾ ആ പ്രത്യേക സംഭവത്തെ തുടർന്ന് അവതരിച്ചതായിരുന്നാലും അല്ലെങ്കിലും ശരി, നേർമാർഗത്തിലും സത്യത്തിലും നിലകൊള്ളുന്ന ഒരാൾ നമസ്കാരം തുടങ്ങിയ കർമ്മങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അതിന് ഭംഗമുണ്ടാക്കുന്നത് മുഴുത്ത ധിക്കാരവും തനി അക്രമവുമാണെന്ന് പൊതുവിൽ എല്ലാവരെയും ഈ വചനങ്ങൾ താക്കീത് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെപ്പറ്റി ഗൗരവപ്പെട്ട ഭാഷയിൽ അല്ലാഹു തുടർന്നു പറയുന്നത് നോക്കുക.
4: വചനം 15.
5: കല്ല, വേണ്ട. ലഇല്ലം യൻതഹി, അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ. ലനസ്ഫഅൻ, നിശ്ചയമായും നാം പിടിച്ചു വലിക്കും, ഊക്കോടെ പിടിക്കും. ബിന്നാസിയ, ആ കുടുമയെ, നെറുകുന്തലക്ക്.
4: കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ,
5: വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും.
4: വചനം 16.
5: നാസിയത്തിൻ, അതായത് ഒരു കുടുമ. കാദിബത്തിൻ, വ്യാജവാദിയായ, കള്ളമായ. ഖാതിഅ, പിഴച്ച, അബദ്ധക്കാരി.
4: നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ,
5: അതെ, കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ.
4: വചനം 17.
5: ഫലിയദു, എന്നാൽ അവൻ വിളിക്കട്ടെ. നാദിയ, തന്റെ സഭയെ, സഭക്കാരെ.
4: ഫലിയദു നാദിയ,
5: എന്നിട്ട് അവൻ അവന്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ.
4: വചനം 18.
5: സനദു, നാം വഴിയെ വിളിക്കാം. അസ്സബാനിയ, സബാനിയത്തിന്, നരകത്തിന്റെ മലക്കുകളെ. നാം സബാനിയത്തിനെ, അഥവാ നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ വിളിച്ചുകൊള്ളാം.
4: വചനം 19.
5: കല്ല, വേണ്ട. ലാ തുതിഉഹു, നീ അവനെ അനുസരിക്കരുത്. വസ്ജുദ്, നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. വഖ്തരിബ്, സാമീപ്യം, അടുപ്പം നേടുകയും ചെയ്യുക, അടുത്തുകൂടുക. വേണ്ട, നബിയെ, നീ അവനെ അനുസരിക്കരുത്. നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അല്ലാഹുവിങ്കലേക്കു സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക.
6: ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി ഹദീസിൽ വന്നിരിക്കുന്നു. മാലിക്, മുസ്ലിം, നസാഇ. ആ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പും കോപവുമാണ് ഈ വചനങ്ങൾ കാണിക്കുന്നത്. അത്തരം ധിക്കാരം അവൻ നിർത്തൽ ചെയ്യാത്ത പക്ഷം അവൻ്റെ ആ പിഴച്ച കള്ളത്തലയിലെ കുടുമ പിടിച്ച് നാം അവനെ നരകത്തിലേക്ക് വലിച്ചിടും. അവന് ചില കിങ്കരന്മാരും കൂട്ടുകാരുമെല്ലാം ഉണ്ടല്ലോ, അവരെയെല്ലാം അവൻ സഹായത്തിന് വിളിച്ചേക്കട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അവനെ പിടിച്ചു ശിക്ഷിക്കുവാൻ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിമല്ലന്മാരുമായ ആ മലക്കുകളെ നാമം വിളിക്കുന്നതാണ്. അവൻ്റെ അധികാരം അപ്പോൾ കാണാമല്ലോ എന്നിങ്ങനെ അള്ളാഹു അവനെ കഠോരമായ താക്കീത് നൽകുകയാണ്. നാസിയത്ത് എന്ന വാക്കിന് തലയുടെ മുൻവശത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും പ്രസ്തുത മുടി നിൽക്കുന്ന ഭാഗം അഥവാ നെറുകും തല എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടും. ഇവിടെ ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ യോജിപ്പുള്ളത്. വ്യാജവാദി എന്നും പിഴച്ച അബദ്ധക്കാരി എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവനോടുള്ള കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചതാകുന്നു. സാക്ഷാൽ കള്ളവാദിയും പിഴച്ചവനും അവൻ തന്നെ. സബാനിയ എന്ന വാക്കിന് മല്ലന്മാർ, ഊക്കന്മാർ, കാവൽക്കാർ, പോലീസ് എന്നൊക്കെയാണ് അർത്ഥം. കഠിനന്മാരും ഊക്കന്മാരുമായ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളാണ് വിവക്ഷ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ അവന്റെ സഭക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ അതേ നാഴികയിൽ തന്നെ ശിക്ഷയുടെ മലക്കുകൾ അവനെ പിടികൂടുമായിരുന്നു. തിർമിദി, നസായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നിന്നേക്കാൾ ജനസ്വാധീനം എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ചു പറഞ്ഞിരുന്ന അബൂജഹൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും അവന്റെ ആൾക്കാരെ ഒന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല. അവസാനമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു, ആ ദുഷ്ടന്മാർ എന്തോ ചെയ്തു കൊള്ളട്ടെ, അത് വകവെക്കേണ്ടതില്ല, അതിന് ഒരിക്കലും വഴങ്ങിപ്പോകരുത്. നമസ്കാര നിർഭയം നടത്തിക്കൊള്ളുക. സൽക്കർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും നടത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിക്കൊള്ളുകയും ചെയ്യുക. അതിൽ ആരെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒരു അടിയാൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന അവസരത്തിലാകുന്നു. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ. മുസ്ലിം, സുജൂദിലായിക്കൊണ്ട് ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തുൽ അലഖ് 9 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഈ ശബ്ദലോകത്തെ
8: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
10: അവർക്ക് ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
9: അതെ,
10: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
9: അതെ അതെ,
10: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
9: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം, സൂറത്തു സ്വാഫാത്തിലെ 4 മുതൽ 8 കൂടിയ വചനങ്ങളുടെ പാരായണവും വിശദീകരണവും നമുക്ക് കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
11: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 4-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നടത്തിയ സൃഷ്ടിയെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ആ സൃഷ്ടി നടത്തിയത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടാവായ അള്ളാഹു മാത്രമേ ആരാധന അർഹിക്കുന്നുള്ളൂ, പ്രാർത്ഥന അർഹിക്കുന്നുള്ളൂ എന്ന് ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു സ്ഥാപിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൻ നംലിലെ 59-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഖുലിൽ ഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന സ്തഫ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ അമ്മൻ ഖലഖ സമാവാത്തി വൽ അർദ് വഅൻസല ലകും മിനസ് സമാഇ മാഅ. അതല്ല, ആകാശത്തു നിന്ന് ആരാണ് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരുന്നത്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, എന്നിട്ട് കൗതുകമാർന്ന സസ്യങ്ങളെ ആരാണ് മുളപ്പിച്ചത്? ആരാണ് തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നത്? മാ കാന ലകും അൻ തുംബിതുഹാ തുംബിതു ശജറഹാ, നിങ്ങൾക്ക് വൃക്ഷങ്ങൾ മുളപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്ന് അള്ളാഹു ചോദിക്കുന്നു, അഇലാഹും മഅല്ലാഹ് ബൽഹും ഖൗമു യഅദിലൂൻ. ഈ ചോദ്യം സൂറത്തുൻ നംലിൽ ആവർത്തിച്ച് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് വല്ല ആരാധ്യന്മാരുമുണ്ടോ? ബൽ, എന്നാൽ ഹും ഖൗമു യഅദിലൂൻ, അവർ തെറ്റിപ്പോകുന്ന, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി തെറ്റിപ്പോകുന്ന ഒരു ജനവിഭാഗമാകുന്നു. അതുകൊണ്ട് കൃത്യമായി സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ റബ്ബ്, ആ റബ്ബല്ലാത്ത ഒരാൾക്കും ആ റബ്ബല്ലാത്ത ഒരാളോടും എനിക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, എൻ്റെ ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്ന് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വല്ല ആരാധ്യന്മാരുമുണ്ടോ? നമുക്ക് പറയാൻ സാധിക്കണം, ഇല്ല, എൻ്റെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാകുന്നു. തുടർന്നുള്ള വചനത്തിൽ വറബ്ബുൽ മഷാരിഖ് എന്നൊരു പ്രയോഗം കാണാം. റബ്ബുസ് സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മഷാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ്. അതുപോലെ തന്നെ അവക്കിടയിലുള്ളതിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആകാശത്ത് ഉള്ള നക്ഷത്രങ്ങൾ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും ആ ഗണത്തിൽപ്പെടും. റബ്ബുൽ മഷാരിഖ് എന്ന് പറയാനുള്ള കാരണം, ഉദയസ്ഥാനം എന്നല്ല ഉദയസ്ഥാനങ്ങൾ എന്നാണ് ഖുർആൻ്റെ പ്രയോഗം. മഷ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം, അതിൻ്റെ ബഹുവചനമാകുന്നു മഷാരിഖ്, ഉദയസ്ഥാനങ്ങൾ. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുവചനമായി പ്രയോഗിച്ചത്? ഖുർആനിൽ പരിശോധിച്ചാൽ ഏകവചനമായിട്ടും റബ്ബുൽ മഷ്രിഖ് എന്നും അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ റബ്ബുൽ മഷ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ദ്വിവചനമായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ട് ഉദയസ്ഥാനങ്ങൾ, രണ്ട് അസ്തമയസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ മഅരിജിൽ കാണാം ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മഷാരിഖി വൽ മഗാരിബ്, ഞാൻ സത്യം ചെയ്തു പറയുന്നു ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെ കൊണ്ട്. അപ്പോൾ ഏകവചനമായും ബഹുവചനമായും അതുപോലെ തന്നെ ദ്വിവചനമായും മഷ്രിഖ് മഗ്രിബ് എന്ന പദങ്ങൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചത് കാണാം. മുഫസ്സിറുകൾ പറയുന്നു ലിഅന്ന ശംസ കുല്ല യൗമിൻ ലഹാ മൻസിലുൻ, സൂര്യൻ എന്നും ഒരേ സ്ഥലത്തല്ല ഉദിക്കുന്നത്, അതിന് ചില സ്ഥാനങ്ങളുണ്ട്. ലാ തഊദു ഇലൈഹി ഇലാ മിസ്ലിഹി, ഒരിക്കൽ ഉദിച്ചയിടത്തേക്ക് പിന്നെ മടങ്ങി വരുന്നില്ല. മിനൽ ആമിൽ ഖാദിം, അടുത്ത വർഷം. അപ്പോൾ ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഉദയസ്ഥാനങ്ങൾ എന്നും അസ്തമയസ്ഥാനങ്ങൾ എന്നും പ്രയോഗിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. തുടർന്ന് ആറാമത്തെ വചനത്തിൽ ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയാ ബിസീനതിനിൽ കവാകിബ്, ഇന്നാ സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു. അടുത്ത ആകാശത്തെ അഥവാ ഭൂമിയോടടുത്ത ആകാശത്തെ, ബിസീനത്തിനിൽ കവാകിബ്, നക്ഷത്രങ്ങളാകുന്ന അലങ്കാരങ്ങളെ കൊണ്ട്. വഹിഫ്ലം മിൻ കുല്ലി ശൈത്താനി മാരിദ്, വഹിഫ്ലൻ, കാവലായിക്കൊണ്ടും സംരക്ഷണമായിക്കൊണ്ടും. മിങ്കുല്ലി ഷെയ്ത്വാനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും. മാരിദ്, ധിക്കാരികളായ. അപ്പോൾ ധിക്കാരികളായ എല്ലാ പിശാചുക്കളിൽ നിന്നും. വല്ലാഹു സുബ്ഹാനഹു വതആല ഖലഖ സബ സമാവാത്തിൻ ത്വിബാഖ, ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അല്ലാഹു ഏഴ് ആകാശങ്ങളെ അടുക്കുകളായി അഥവാ ഒന്നിനുമേൽ ഒന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. ഫസയ്യന സമാ അദ്ദുനിയ, അല്ലാഹു ഒന്നാനാകാശത്തെ അഥവാ അൽ ഖരീബത്തു മിന്ന, ഒന്നാനാകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്ത ആകാശത്തെ അവൻ അലങ്കരിച്ചിരിക്കുന്നു. സയ്യനഹാ ലിന്നാദിരീൻ, എന്താ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്ക്, നോക്കുന്നവർക്ക് ഒരു അലങ്കാരമായിട്ട്. ഫസീനത്തു വൽ ജമാലു വൽ ഹുസ്നു ബിഷൈഇൻ മഖ്സൂദുൻ, ഏതൊരു വസ്തുവാകട്ടെ അത് ഭംഗിയുള്ളതാവുക എന്നത്, കൗതുകമുള്ളതാവുക എന്നത്, അഴകുള്ളതാവുക എന്നത് അത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ സൃഷ്ടികൾക്ക് അലങ്കാരത്തെ ഉദ്ദേശിക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ കാണാം ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നമുക്ക് അലങ്കാരമായിട്ടാണിത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിലെ 29-ാമത്തെ വചനത്തിൽ കാണാം യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആദം സന്തതികളെ, നിങ്ങൾ എല്ലാ നമസ്കാര സന്ദർഭങ്ങളിലും നമസ്കാര സ്ഥലങ്ങളിലും നിങ്ങൾ അലങ്കാരങ്ങൾ സ്വീകരിക്കുക, ഭംഗി സ്വീകരിക്കുക. അപ്പോൾ അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, തൻ്റെ ദാസന്മാർക്ക് അവൻ ഭംഗിയെ അനുവദിച്ചിരിക്കുന്നു. ഇസ്ലാമികമായ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ ഭംഗികളും ഇസ്ലാം അനുവദിച്ചതാണെന്നർത്ഥം. മാത്രമല്ല ആകാശത്തിന് അലങ്കാരമാകുന്നു നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളില്ലാത്ത ആകാശത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതെത്രമാത്രം ഭംഗിയില്ലാത്തതാണെന്ന്. ചില മുഫസ്സിറുകൾ പറയുന്നു ഒരു സ്ത്രീ ആഭരണം അണിയുമ്പോൾ അവളുടെ അഴക് വർദ്ധിക്കുന്നു, ആഭരണങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ അവൾ അഴക് ഇല്ലാത്തവളാകും അല്ലെങ്കിൽ കുറഞ്ഞവളാകും എന്നതുപോലെ ആകാശം നക്ഷത്രങ്ങളില്ലാത്തൊരവസ്ഥ ആകാശത്തിന് അലങ്കാരമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അള്ളാഹു ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് എടുത്തു പറഞ്ഞത്. അൽ മുറാദു, അതുപോലെ തന്നെ വഹിഫ്ലം മിൻ കുല്ലി ഷൈത്വാനിം മാരിദ്, ഏഴാമത്തെ വചനം, അതൊരു സംരക്ഷണമായിട്ടുമാകുന്നു എല്ലാ ധിക്കാരികളായ പിശാചുക്കളിൽ നിന്നും എന്നാണ് ഏഴാമത്തെ വചനം അറിയിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ മുറാദു അൽ ആതി അഷദീദ് അല്ലദീ തമറദ അലാ റബ്ബിഹി വ അസാഹ്. ഇവിടെ ധിക്കാരിയായ പിശാചെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന കടുത്ത ധിക്കാരിയായ പിശാജ് എന്നാണ്. അതാണ് മാരിദ് എന്ന് പറഞ്ഞാൽ സാധാരണ ധിക്കാരിക്കല്ല അത് പറയാനുള്ളത്, കടുത്ത ധിക്കാരം കാണിക്കുന്ന ആൾ. അള്ളാഹു സുബ്ഹാനഹു തആല മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി, മൂന്ന് ഫവായിദുകൾക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഒന്ന്, സീനത്തൽ ലിസ്സമാ, ആകാശത്തിന് ഒരു അലങ്കാരമായിട്ട്. രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നു ഹിഫ്ലുൽ ലഹാ, ആകാശത്തിനൊരു സംരക്ഷണമായിട്ട്. മൂന്നാമത്തെ കാര്യം വ അലാമാത്തുൻ യഹ്തദി ബിഹന്നാസ്, മനുഷ്യർക്ക് വഴി കാണിക്കാനുള്ള ഒന്നായിട്ട്. സൂറത്തുൻ നഹലിൽ പറയുന്നു വബിന്നജ്മിഹും യഹ്തദൂൻ, നക്ഷത്രങ്ങളെ കണ്ട് അവർ വഴി അറിയുന്നവരാകുന്നു. അഥവാ ദൂരയാത്ര നടത്തുന്ന ആളുകൾ, സമുദ്രത്തിലാകട്ടെ കരയിലാകട്ടെ, യാത്ര പോകുന്ന ആളുകൾ ദിശയറിയാൻ പലപ്പോഴും നക്ഷത്രങ്ങളെയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൻ അൻആമിലും കാണാം, ഇവിടെ സൂറത്തുൻ നഹലിലും അള്ളാഹു എടുത്തു പറയുന്നു വബിന്നജ്മിഹും യഹ്തദൂൻ, നക്ഷത്രങ്ങളെ കൊണ്ടവർ വഴി കണ്ടുപിടിക്കുന്നു, വഴി തിരിച്ചറിയുന്നു. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, സൂറത്തുൽ മുൽക്കിലും അള്ളാഹു ഇതേ കാര്യം പറഞ്ഞത് കാണാൻ സാധിക്കും. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ, ഭൂമിയോടടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസാബിഹ, വിളക്കുകൾ കൊണ്ട്. വജഅൽനാഹ, അതിനെ നാം ആക്കിയിരിക്കുന്നു റുജൂമൻ, എറിഞ്ഞാട്ടാനുള്ളത്. ലിഷയാത്തീൻ, റുജൂമൻ ലിഷയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞാട്ടാനുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറയുന്നു വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹാ ലിന്നാദിരീൻ, വലഖദ് ജഅൽനാ, തീർച്ചയായും നാം ഉണ്ടാക്കിയിരിക്കുന്നു ഫിസ്സമാഇ, ആകാശത്തിൽ, ബുറൂജ, ബുറൂജുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, നക്ഷത്രമണ്ഡലങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു, സഞ്ചാരപഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തുടർന്ന് പറയുന്നു വസയ്യന്നാഹാ ലിന്നാദിരീൻ, കാണുന്നവർക്ക് അത് അലങ്കാരമാക്കുകയും ചെയ്തിരിക്കുന്നു. വഹഫിദ്നാഹ മിൻ കുല്ലി ഷൈത്വാനിർ റജീം, അതേപോലെ അതിനെ എല്ലാ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്നും, ആട്ടി അകറ്റപ്പെട്ട പിശാചുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഖുർആൻ പല ഭാഗത്തായി നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള ആയത്തിൽ ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ല

0: അതിൻ്റെ അസ്ലു യതസമ്മഊൻ എന്നാണ്. ഉദ്ഗിമത്തിൽ ഉദ്ഗിമത്തി താഉ ഫിസ്സീൻ, ആ താഉ സീനിൽ ഇദ്ഗാം ചെയ്തതുകൊണ്ടാണ് യതസമ്മഊൻ എന്നത് യസമ്മഊൻ എന്നായത്. തസമ്മ എന്ന് പറഞ്ഞാൽ ചെവി കൊടുത്തു, ശ്രദ്ധിച്ച് കേട്ടു എന്നാണ് അർത്ഥം. ലാ യസമ്മഊന, അവർക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ സാധ്യമല്ല. ഇലൽ മലഇൽ അഅല, അത്യുന്നത സമൂഹത്തിലേക്ക്, അഥവാ മലായിക്കത്തുകളുടെ സംഘത്തിലേക്ക്. വയുഖദഫൂന, അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്യും. ആ പദം ഖദഫ യഖദിഫു ഖദ്ഫൻ എന്നാണ് ആ പദത്തിൻ്റെ രൂപം. ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടി, യഖദിഫു എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടുന്നു, ഖദ്ഫൻ എറിഞ്ഞാട്ടൽ, അതാണ് അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് യുഖദഫൂന. മുദാരിഇൻ്റെ രൂപം യുഖദഫൂന, മുദാരിഇൻ്റെ മജ്ഹൂൽ. അവർ എറിഞ്ഞാട്ടപ്പെടും. മിൻ കുല്ലി ജാനിബ്, ജാനിബ് എന്ന് പറഞ്ഞാൽ ഭാഗം, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. അൽ മലഉ ഫിൽ അസ്ലി അൽ ജമാഅ, മലഇ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു സംഘം എന്നാണ്. അതാണ് അൽ മലഉൽ അഅല എന്ന് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത്, അത്യുന്നത സമൂഹം അഥവാ മലായിക്കത്തുകൾ. ദീർഘമായ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖലല്ലാഹുൽ അംറ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫിസ്സമാഇ ആകാശത്ത് വെച്ച്, ദറബത്തിൽ മലായിക്കത്തു ബി അജ്നിഹതിഹ ഖുദ്ആനൻ ലിഖൗലിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ, അള്ളാഹുവിൻ്റെ വാക്കിൽ അതിനോട് ഭക്തി കാണിച്ചുകൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട് മലക്കുകൾ അവരുടെ ചിറകടിക്കും. ആ ചിറകടി കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ, ഒരു വെള്ള മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെയായിരിക്കും അതിൻ്റെ രൂപം, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം. ഫഇദാ ഫുസ്ഇഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും, അവരുടെ മനസ്സിൽ നിന്ന് ഭയം നീങ്ങിയാൽ അവർ ചോദിക്കും, എന്താണ് റബ്ബ് പറഞ്ഞത്? ഖാലൂ ലില്ലദി, അപ്പോൾ അവർ തമ്മ തമ്മിൽ പറയുകയാണ്, അൽ ഹഖ്, അള്ളാഹു സത്യമാകുന്നു പറഞ്ഞിരിക്കുന്നത്. വഹുവൽ അലിയുൽ കബീർ, അവൻ ഉന്നതനും മഹാനുമാകുന്നു. ഫയസ്മഉഹ മുസ്തരിഖുസ് സംഇ, അപ്പോൾ ഈ മലക്കുകളുടെ ഈ സംസാരം കട്ടുകേൾക്കുന്നവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. വ മുസ്തരിഖുസ് സംഇ ഹാകദ യഉദു ഫൗക ബഅദിൻ, ഈ കട്ടുകേൾക്കുന്ന പിശാചുക്കൾ അട്ടിയായി മേൽക്കുമേൽ അവർ വന്നിരിക്കും. ആ പിശാചുക്കൾ, കട്ടുകേൾക്കുന്നവർ മലക്കുകളുടെ ഈ സംസാരം കേൾക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ അവിടെ നിന്നവർ ആട്ടി ഓടിക്കപ്പെടുമെന്നാണ് ഹദീസിൽ തുടർന്ന് വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അധ്യാപനങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവുമായി അവൻ്റെ വിധികളും വിലക്കുകളും പ്രാവർത്തികമാക്കാനുള്ള താൽപ്പര്യത്തോടുകൂടി ആ ഗ്രന്ഥത്തെ സമീപിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നന്നാക്കിയെടുക്കാൻ, വിശുദ്ധമാക്കിയെടുക്കാൻ അത് നമ്മളെ സഹായിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ്

0: പീസ് റേഡിയോ ഒരുക്കുന്നത് ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹന തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
6: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
5: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
7: പീസ് റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ഇന്ന് സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
9: സുബ്ഹാനല്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر

تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو

إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون فستبصرون.

إن كيدي متين. أم تسألهم أجرا أم تسألهم

0: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഷർ മുതൽ സൂറത്ത് ഖലം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ നമ്മോടൊപ്പം പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്. സൂറത്തുൽ ഫജ്ർ ആണ് പാരായണം ചെയ്യുന്നത്. കേട്ടുവരാം.

0: മാഷാല്ല, പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്ർ പാരായ നിർവഹിച്ചത് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സറഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം സഅദ് അൽ ഗാമിദി.

0: മനപാഠം സമാപിക്കുന്നു.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പേസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രശസ്ത ഖാരി മുഹമ്മദ് അൽ ബറാഖിന്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളാണ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിലൊന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി പാരായണം ചെയ്യാം.

فيستحيي منكم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذبعها 70 ذراعا فاسلكوه.

0: ترهقها قترة أولئك هم الكفرة الفجرة.
1: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റെഡിയിൽ ഇനി അത്തഹ്സീൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 54 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 55, 56 ആയത്തുകളാണ് പഠിക്കുന്നത്.

നുമിന, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലന്നുമിന, ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്താണ്. ലന്നുമിന ലക ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ഹത്ത നറല്ലാഹ, നറ അല്ല നറ, റ നറല്ലാഹ ജഹ്റതൻ, ജഹ്ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ താഴേ ഭാഗം. ജഹ്റതൻ, ഹ ഹി ഹു അഹ്, ജഹ്റതൻ ഫ തൻവീന് ശേഷം, ഫ ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഒരു ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാമ പോലെ ആവരുത്. ജഹ്റതൻ ഫ ഫഅഖദത്കുമു, ഫഅഖദത്കുമുസ്സായിഖ, ഫഅഖദത്കുമു എന്ന് ഓതരുത്. താഇനെ ഖൽഖല ചെയ്യരുത്. ഫഅഖദത്കും, ഫഅഖദത്കുമുസ്സായിഖതു അസ്സ, സാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. അസ്സ, അസ്സായിഖതു ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. അസ്സായിഖ, അസ്സായിഖതു വഅൻതും ഇഖ്ഫാഉ ബിഗുന്ന, വഅൻതും തൻസുറൂൻ, തൻസു. സാക്കിന നൂന് ശേഷം ദാദ്, ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ദാദാണ്, ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം, സ്വരഭാരത്തിലായിരിക്കണം. തൻസുറൂൻ, വഅൻതും തൻസുറൂൻ. അടുത്ത ആയത്ത് ثم بعثناكم ثم ث ث ث ثم اث ثم ثم ثاء ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ഥ എൻ്റെ മഖ്റജ്, സുമ്മ ആവരുത്, അർത്ഥം മാറും. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ثم ثم بعثناكم بعث ثاء ഇവിടെയും ബഅസ്നാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ബഅസ്നാകും എന്ന് പറയരുത്. അധികം ആളുകളും ആ ഒരു പാരായണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅസ്നാകുമല്ല, ബഅസ്നാകും, ബഅസ്നാകും മിൻ ബഅദി, ബഅസ്നാകും മിൻ. സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഅസ്നാകും. അടുത്തത് മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റണം. മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി അല്ല, മിൻ ബഅദി മൗതിക്കും ലഅല്ലകും തശ്കുറൂൻ. ലഅല്ലകും, ഇവിടെ ഐനിൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തശ്കുറൂൻ, തശ്കുറൂൻ. ഷീൻ തഫസ്സി എന്ന ഒരു സിഫത്ത് പാരായണത്തിൽ കൊണ്ടുവരണം. ഷ ഷി ഷു അഷ്, തഷ്കുറൂൻ, തഷ്കുറൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ വഅൻതും തൻസുറൂന, തൻസുറൂന, ലഅല്ലകും തഷ്കുറൂന. വഖഫ് ചെയ്യുമ്പോൾ ആ ഫത്ഹിനെ സുക്കൂനാക്കി മാറ്റുന്നു. തൻസുറൂൻ, തൻസുറൂന, തൻസുറൂൻ, തഷ്കുറൂന, തഷ്കുറൂൻ. വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ ഹർക്കത്ത് സുക്കൂനാവുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം, അഥവാ തഷ്കുറൂൻ, തൻസുറൂൻ, വാവ്, മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുന്നു. അങ്ങനെയാവുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, അതാണ് മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാ
ഈ ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക്

0: സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ഹർക്കത്തുകൾക്കോ മഖ്റജുകൾക്കോ മാറ്റങ്ങൾ വരാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
4: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 സൂറത്തു നിസ 66-79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം ഖലീഫ അസ്സുനൈജിയുടെ ഖിറാഅത്ത്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ ആൽ ഇംറാൻ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്തായിരുന്നു ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ ഹൃദയവസന്തം നീറുന്ന ഹൃദയങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിയും പഠനവും കുളിരേകുന്നതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് സൂറത്തു സോഫാത്തിലെ 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: أعوذ بالله من الشيطان الرجيم بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون
2: സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ, സഹോദരികളെ, ഖുർആനിലെ 37-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാഫാത്തിലെ 12-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിടത്ത് ബൽ അജിബുത എന്ന ഖിറാഅത്ത് പോലെ തന്നെ ബൽ അജിബുതു എന്നാൽ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്നും ഖിറാഅത്തുള്ളതായി എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത്ഭുതപ്പെടുക എന്ന വിശേഷണം അള്ളാഹുവിന് അനുയോജ്യമാണോ എന്ന് ചിന്തിക്കുന്നവരെ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അസ്മാഅകളും സിഫാത്തുകളും അതിലെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ കാണാം, ഇസ്ബാത്തുൻ ബിലാ തഷ്ബീഹിൻ വതൻസീഹിൻ ബിലാ തഅ്തീലിൻ, അല്ലാഹു അവനുണ്ടെന്ന് പറഞ്ഞ വിശേഷണങ്ങളെ നാം സ്ഥിരീകരിക്കണം. അതേപോലെ തന്നെ ആ സ്ഥിരീകരണം ഉപമ പറഞ്ഞുകൊണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അത് മഹത്വപ്പെടുത്തിക്കൊണ്ട് അതേപോലെ വിശുദ്ധമാക്കിക്കൊണ്ടായിരിക്കണം. അള്ളാഹുവിനെ അവൻ്റെ സിഫാത്തുകളിൽ നിന്ന് മുക്തനാക്കൽ, ഒരു സിഫാത്തും അള്ളാഹുവിന് യോജിച്ചതല്ല എന്നു പറയൽ, അതും പാടില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം നുസ്ബിതുല്ലാഹ തആല മാ അസ്ബതഹു ലിനഫ്സി ഫീ മുഹ്കമി കിതാബി, അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ അവനുണ്ടെന്ന് സ്ഥിരീകരിച്ച വിശേഷണങ്ങളെ നമ്മൾ സ്ഥിരീകരിക്കണം, ഉണ്ടെന്ന് പറയണം. ഔ ഫീമാ സ്വഹ അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി സ്ഥിരപ്പെട്ട ഹദീസിലൂടെയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, സ്വീകരിക്കണം. അതെങ്ങനെയാകണം? മിൻ ഗൈരി തക്യീഫിൻ വലാ തഹരീഫിൻ വലാ തംസീലിൻ വലാ തഅ്തീലിൻ, അത് രൂപം പറയാതെ, ഭേദഗതി വരുത്താതെ, ഉപമ പറയാതെ, സിഫാത്തുകളിൽ നിന്ന് അള്ളാഹുവിനെ മുക്തനാക്കാതെ, വുഖൂഫൻ ഇൻദ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വചനത്തിൽ പറഞ്ഞ ആ നിലപാടിലാകണം നമ്മൾ നിൽക്കേണ്ടത്. ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവസ് സമീഉൽ ബസീർ, സൂറത്തു ഷൂറയിലെ 11-ാമത്തെ വചനത്തിൽ കാണാം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല, വഹുവസ് സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഈ നിലപാടായിരിക്കണം യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആ അഖീദ സ്വീകരിക്കുന്ന, യഥാർത്ഥ മൻഹജ് സ്വീകരിക്കുന്ന ആളുകളുടെ അള്ളാഹുവിൻ്റെ അസ്മാഅകളെക്കുറിച്ചും സിഫാത്തുകളെക്കുറിച്ചുമുള്ള നിലപാട് അല്ലെങ്കിൽ വിശ്വാസം. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് സ്വീകരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അള്ളാഹുവിനെ ഈ തഅ്തീൽ എന്ന തരത്തിൽ അള്ളാഹുവിനെ അവൻ്റെ വിശേഷണങ്ങളിൽ മുക്തനാക്കാറുണ്ട്. കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ, കൈയില്ലാതെ പിടിക്കുന്നവൻ എന്നൊക്കെയാണ് അവർ അഖീദയായി പഠിപ്പിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അത് അഹ്ലുസുന്നയുടെ അഖീദക്ക് വിരുദ്ധമാണെന്നതും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആ വചനം ബൽ അജിബ്ത വയസ്ഖറൂൻ, എന്നാൽ താങ്കൾ ആശ്ചര്യപ്പെട്ടു, അവരാകട്ടെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഏത് കാലത്തും ഇസ്ലാമിനെയും അതിൻ്റെ അധ്യാപനങ്ങളെയും ആ ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിഹസിക്കുന്ന ആളുകളെ ഏത് കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. അത് ഇന്നും നമുക്കിടയിൽ തന്നെ കാണാൻ സാധിക്കും. ആ വചനം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. 13-ാമത്തെ വചനം
1: വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ.
2: വഇദാ ദുക്കിറൂ, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു, ഉത്ബോധിപ്പിച്ചു എന്നാണ്. ദക്കറ യുദക്കിറു തദ്കീർ, ദക്കറ ഓർമ്മിപ്പിച്ചു, യുദക്കിറു ഓർമ്മിപ്പിക്കുന്നു, തദ്കീർ അതാണ് ഓർമ്മിപ്പിക്കൽ, ഉത്ബോധിപ്പിക്കൽ. അതേപോലെ തന്നെ ദക്കറ എന്ന് പറഞ്ഞാൽ സ്മരിച്ചു എന്നും പറഞ്ഞു എന്നും അർത്ഥമുണ്ട്. ദക്കറ യദ്കുറു ദിക്റൻ, അതാണ് ആ പദത്തിൻ്റെ രൂപം.
1: വഇദാ ദുക്കിറു,
2: അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ലാ യദ്കുറൂൻ, അവർ ഓർമ്മിക്കുന്നതല്ല. യഥാർത്ഥ വിശ്വാസികളുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞ ഒരു വിശേഷണമാണ് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ സ്വീകരിക്കും, അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന്. മുഫസ്സിറുകൾ പറയുന്നു, ഇദാ ദുക്കിറു ബി ആയാത്തില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കൊണ്ട് അവർക്ക് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, അദ്ദാഇയത്തുലിൽ ഈമാനി, അല്ലേ, വിശ്വാസത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, അദ്ദാഇയത്തുലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, അദ്ദാഇയത്തുലി തഖ്വ, തഖ്വയിലേക്ക് ക്ഷണിക്കുന്ന, ഇങ്ങനെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ലാ യദ്കുറൂൻ, അവർ ഓർമ്മിക്കുന്നതല്ല, സ്മരിക്കുന്നതല്ല. എന്നാൽ വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വദക്കിർ ഫഇന്നദ്ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. വദക്കിർ, നബിയെ താങ്കൾ ഉത്ബോധിപ്പിക്കുക, ഫഇന്നദ്ദിക്റാ, തീർച്ചയായും ഉത്ബോധനം, തൻഫഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും, ഉപകാരപ്പെടും, അവർക്കത് ഉപകാരപ്പെടും. നമ്മളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കൊണ്ട് പ്രവാചകൻ്റെ അധ്യാപനങ്ങളെക്കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ വളരെയധികം ഭയപ്പെടേണ്ട കാര്യമാണ്. ഈമാനിൻ്റെ ബലഹീനതയാണ്, ഈമാനിൻ്റെ അഭാവമാണ് അതിന് കാരണമെന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയാണത്, വമാഹും ബിമുഅ്മിനീൻ. ഈ വ്യാഖ്യാനത്തിൽ അവസാനം പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരം ആളുകൾ വിശ്വാസികളല്ല. അഥവാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെട്ട് അത് അവർ ഓർക്കാതിരുന്നാൽ, അവരുടെ മനസ്സുകളിൽ അതുകൊണ്ടൊരു ഓർമ്മയും വരാതിരുന്നാൽ, വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ല അവിടുത്തെ തഫ്സീർ എടുത്തു പറഞ്ഞ കാര്യം, വലയത്തഊദൂന വദാലിക ലിഖസ്വതി ഖുലൂബിഹിം, അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അവർ ഉപദേശം സ്വീകരിക്കുന്നതല്ല, കാരണം ഹൃദയത്തിൻ്റെ കടുപ്പമാണതിന് കാരണം. നഊദു ബില്ലാ. സഹോദരങ്ങളെ, സഹോദരികളെ, ഉത്ബോധനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് ഒരു തരം നിഷേധഭാവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ, എന്ത് കേട്ടാലും എന്ത് ഉത്ബോധിപ്പിക്കപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ അതിന് സ്വാധീനം ഇല്ലാത്തൊരവസ്ഥയാണുള്ളതെങ്കിൽ ന്യായമായി നമ്മൾ ഭയപ്പെടണം, ഹൃദയം കടുത്തു പോയിട്ടുണ്ടെന്ന്. അതാണ് അല്ലാമ ഉസൈമി റഹ്മുള്ള പറഞ്ഞത്, വദാലികലി ഖസ്വതി ഖുലൂബിഹിം വഉതുവ്വിഹിം, അവരുടെ ധിക്കാരമാണതിന് കാരണം. നസ്അലുല്ലാഹൽ ആഫിയ, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോട് അതിനെത്തൊട്ട് നമ്മൾ ആഫിയത്തിന് വേണ്ടി ചോദിക്കുന്നു. അക്സൽ മുഅ്മിനീൻ, ഈ അവസ്ഥ വിശ്വാസികൾക്ക് എതിരാണ്, വിശ്വാസികൾക്ക് വിരുദ്ധമാണ്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്?
1: അല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന.
2: സൂറത്തുൽ ഫുർഖാനിൽ കാണാം, അല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം, വിശ്വാസികൾ അല്ലാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ ലം യഖിറു അലൈഹാ, അതിൻ്റെ മുകളിൽ അവർ വീഴുകയില്ല. സുമ്മൻ വഉംയാന, അന്ധന്മാരും ബധിരന്മാരുമായിട്ട്. എന്ന് പറഞ്ഞാൽ എന്താണോ വചനത്തിൽ പറയപ്പെട്ടത് അതവർ സ്വീകരിക്കും, അതിലേക്ക് അവരുടെ മനസ്സ് പാകപ്പെടും, ആ കാര്യം അവർ വളരെ ഹൃദയത്തോടു കൂടി അതേപോലെ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് അവർ സ്വീകരിക്കും. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് പറയുന്നിടത്താണ് ഈ വചനത്തിൽ അല്ലാഹു ഈ കാര്യം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ സഅദി റഹ്മത് പറയുന്നു, വഇദാ ദുക്കിറു ബിമാ നസൂ, അവർ മറന്നുപോയ കാര്യം അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ഔ ഗഫലു അൻ, അല്ലെങ്കിൽ അശ്രദ്ധയിലായ കാര്യത്തെക്കുറിച്ച് അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ലാ യൻതഫിഊന ബിഹാദാ ദിക്ർ വലാ യതദബ്ബറൂൻ, അവർ ഈ ഓർമ്മിപ്പിക്കൽ അവർക്ക് ഉപകാരപ്പെടുകയില്ല, അവരോട് ചിന്തിക്കാനും തയ്യാറാവുകയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്തരമൊരവസ്ഥ ഉണ്ടോ എന്നത് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടതാണ്. ധാരാളം ഉത്ബോധനങ്ങൾ ധാരാളമായി നടക്കുന്നു, ഉപദേശങ്ങൾ ധാരാളമായി നടക്കുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മളിൽ നിന്ന് വ്യക്തികളിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ കാണുന്നുണ്ടോ എന്നത് ന്യായമായി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ദുരവസ്ഥയെ തൊട്ട് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വചനം, വഇദാ ദുക്കിറൂ, അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ലാ യദ്കുറൂൻ, അവർ ഓർക്കുന്നതല്ല സ്മരിക്കുന്നതല്ല. ഇനി 14-ാമത്തെ വചനം,
1: വഇദാ റഔ ആയതൈ യസ്തസ്ഖിറൂൻ.
2: വഇദാ റഔ, അവർ കണ്ടാൽ, റആ കണ്ടു, യറ കാണുന്നു, റഇ അല്ലെങ്കിൽ റുഇയത്ത് കാഴ്ച. വഇദാ റഔ, അവർ കണ്ടാൽ, ആയതൻ വല്ല ദൃഷ്ടാന്തവും, ഒരു പ്രത്യേക ദൃഷ്ടാന്തത്തെക്കുറിച്ചല്ല പറഞ്ഞത്, നക്കിറ എന്നാണ് ഭാഷയിൽ പറയാറുള്ളത്, പൊതുവായി പറയുന്നത്. അൽ ആയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൃഷ്ടാന്തം ആണ് ഉദ്ദേശിക്കുക, പക്ഷേ ഇവിടെ വചനത്തിൽ പറഞ്ഞത് വല്ല ദൃഷ്ടാന്തവും, ഏതു തരം ദൃഷ്ടാന്തമാകട്ടെ, അവർ കണ്ടാൽ യസ്തസ്ഖിറൂൻ, അഹങ്കാരപൂർവം അവർ പരിഹസിക്കും. ഭാഷയിൽ സഖിറ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു, ഇസ്തസ്ഖറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി ഒന്നുകൂടി കൂടും. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, അഹങ്കാരത്തോടെയുള്ള പരിഹാസമാണ്, അതിനെ വിശേഷിപ്പിക്കാനാണ് ഇസ്തസ്ഖറ എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഐ ദലാലത്തൻ വാദിഹത്തൻ അലാ ദാലിക്, വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടാൽ യസ്തസ്ഖിറൂൻ. ഖാല മുജാഹിദ് റഹിമഹുല്ലാ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പറയുന്നു, യസ്തഹ്സിഊന മിൻ ആയാതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ കളിയാക്കുന്നു, അല്ലത്തി തദുല്ലുഹും അലാ ഖുദ്റതി, അവൻ്റെ സൃഷ്ടാവിൻ്റെ കഴിവുകളെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ കണ്ടാൽ അവർ യസ്തഹ്സിഊൻ, അവർ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. അതേപോലെ തന്നെ മുഫസ്സിറുകൾ പറയുന്നു, അൽ മുറാദു ബിൽ ആയ ഐ ആയത്തിൻ ലിഅന്നഹാ നകീറ, ഇവിടെ പറഞ്ഞ ആയത്ത് എന്നത് ഏത് തരം ദൃഷ്ടാന്തവുമാകാം. അതുപോലെ തന്നെ യസ്തസ്ഖിറൂൻ എന്ന് പറഞ്ഞാൽ വലം യഖുൽ യസ്ഖറൂൻ, അല്ലാഹു പറഞ്ഞത് യസ്ഖറൂൻ എന്നല്ല, മറിച്ച് യസ്തസ്ഖിറൂൻ, ധിക്കാരപൂർവം പരിഹസിക്കുമെന്നാണ്. അതായത് സുഖ്രീയത്തൻ മഅ തകബ്ബുരിൻ വതആൽ. അല്ലാമ ഉസൈമി റഹ്മത് പറയുന്നു, വഹാദാ ഫൗഖ സുഖ്രീയ അസ്സാബിഖ, നേരത്തെ 12-ാമത്തെ വചനത്തിൽ പറഞ്ഞു വയസ്ഹറൂൻ, അവർ പരിഹസിക്കും, ബൽ അജിബ്ത വയസ്ഹറൂൻ എന്ന് പറഞ്ഞു. ശേഷം ഇത് ഈ പറയുന്ന യസ്തസ്ഖിറൂൻ എന്ന് പറയുന്നത് അതിനേക്കാൾ മുകളിലാകുന്നു, അതിനേക്കാൾ കടുത്തതാകുന്നു. വക്കാനൽ മഫ്റൂദു അന്നഹും ഇദാ റഊ അൽ ആയ, യഥാർത്ഥത്തിൽ ദൃഷ്ടാന്തങ്ങൾ കാണുന്നവരുടെ മേൽ ബാധ്യതയാണ് ഐ യസ്തസ്ലിമു, അവർ കീഴ്പ്പെടണം, അള്ളാഹുവിന് വഴിപ്പെടണം. വലാക്കിന്നഹും അലൽ അക്സ്, ഈ പറഞ്ഞ ആളുകൾ നേരെ മറിച്ചാണ്. ഇദാ റഊ അൽ ആയ, വല്ല ദൃഷ്ടാന്തങ്ങളും അവർ കണ്ണിൽ കണ്ടാൽ യസ്തസ്ഖിറൂന വൽ അജബ്, അവർ കളിയാക്കുകയാണ് ചെയ്യുന്നത്, അത്ഭുതകരമാണ് കാര്യം. മിൻ ഖൗമിൻ നബിയി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലദീന കദ്ദബൂഹു, പ്രവാചകനെ കടവാക്കിയ നിഷേധിച്ച ആളുകളുടെ അവസ്ഥ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ പറയുന്നത് കാണാം. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറത മിനസ് സമാഇ അവ ഇത്തിനാ ബിഅദാബിൻ അലീം. എന്താണ് അവർ പറഞ്ഞത്? പ്രവാചകന്റെ സമൂഹം പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഹക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്കിതിൽ വിശ്വാസമില്ല. പ്രവാചകൻ ഓതി കേൾപ്പിക്കുന്ന ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, ഖുർആനിൻ്റെ വചനങ്ങൾ, അത് അള്ളാഹുവിൻ്റേതാണെന്ന് അവർക്ക് വിശ്വാസമില്ല. അവർ പറയുന്നു, ഇത് സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത മിനസ്സമാ, ഇതിനെ നിഷേധിക്കുന്ന ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കണമേ. അവിഇതിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരണമേ. ഇത് ധിക്കാരത്തിൻ്റെ വർത്തമാനമാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ പറയേണ്ടിയിരുന്നത്, അവർ സത്യാന്വേഷികളാണെങ്കിൽ പറയേണ്ടിയിരുന്നത്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അല്ലാഹുവേ ഇത് നിന്റെ അടുക്കുന്നുള്ള സത്യമാണെങ്കിൽ, ഈ പറയുന്ന സത്യം തന്നെയാണെങ്കിൽ, ഫഹ്ദിനാ ഇലൈഹ്, ആ സത്യത്തിലേക്ക് നീ ഞങ്ങളെ വഴി നയിക്കണമേ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. വഫഖനാ വവഫഖനാല, അതേപോലെ ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകണമേ എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അവർ പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ മേൽ ചരൽ വർഷം നീ അയക്കണമേ എന്നാണ്. ഈ തരത്തിൽ ആയത്തുകളെ കാണുമ്പോൾ പരിഹസിക്കുന്ന പ്രകൃതക്കാരായിരുന്നു അന്നും ഇന്നും പല ആളുകളുമെന്നത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ആയാത്തുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ, റബ്ബേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളെ നരകശിക്ഷയെത്തൊട്ട് നീ കാത്തു രക്ഷിക്കണമേ എന്നാണ് വിശ്വാസികൾ പറയേണ്ടിയിരുന്നത്. ആ ഒരു നിലപാടാകണം വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. വിനയാന്വിതരായി റബ്ബിലേക്ക് കേദിച്ചു മടങ്ങാൻ, അവൻ്റെ കഴിവുകൾക്കു മുമ്പിൽ, കുദറത്തുകൾക്കു മുമ്പിൽ എല്ലാ അർത്ഥത്തിലും സുജൂദിൽ വീഴാൻ, അതുമൂലം അള്ളാഹുവിൻ്റെ വിനയമുള്ള ദാസന്മാരായി മാറാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സോഫാത്തിലെ 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് ഖുർആൻ ടെലിഗിസിൽ പങ്കെടുക്കുന്നത്, ആർക്കൊക്കെ ഉത്തരം പറയാൻ കഴിയും, ആരുടെയൊക്കെ പാരായണമാണ് നമുക്കിന്ന് കേൾക്കാൻ കഴിയുക, അങ്ങനെ കുട്ടികളുടെ നല്ല പാരായണമൊക്കെ കേൾക്കാനും സംസാരമൊക്കെ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടി കൂട്ടുകാരിങ്ങനെ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയാണ്. എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, വരും ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ നിങ്ങളുടെ ശബ്ദവും എല്ലാവരും കേൾക്കണ്ടേ? ആ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്കും 6 മണിക്കുമിടയിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് കൂട്ടുകാർ വിളിച്ചാൽ മതി. പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് അവസാനത്തെ 2 ജുസ് പാരായണം ചെയ്ത് പഠിക്കണം. അത് പഠിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാരും അടുത്ത ആഴ്ചകളിൽ വിളിക്കും. നിങ്ങൾ വിളിക്കുന്നതും കാത്ത് നമ്മളിവിടെ ഇരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ശബ്ദം കേൾക്കാനായി കുറേ സ്ഥലങ്ങളിൽ നിന്നും കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ കാതോർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ഖുർആൻ ടെലിഗിസിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ഒരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: വഅലൈക്കും വറഹ്മത്തുള്ളാഹി
4: വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: ഹുദാ ഫാത്തിമ.
4: ഹുദാ ഫാത്തിമ, ഫിദ ഫാത്തിമ. ഫിദ അല്ലേ? റിദ. റിദ ആ ആറാണ്. ഓക്കെ ഓക്കെ. റിദ ഫാത്തിമ എവിടുന്ന വിളിക്കുന്നത്? കോട്ടക്കൽ. ഓക്കെ. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അഞ്ചിലോ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? പിന്നെ ഉമ്മ, ഉപ്പ, അനിയൻ. നാല് പേരുള്ളത്. അനിയന് എന്താ ചെയ്യണു? പഠിക്കണോ? എത്രാം ക്ലാസ്സിലാണ്? ഒന്നാം ക്ലാസ്. അനിയനും ഹൃദയും ഒരേ ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത്? വേറെ വേറെ സ്കൂളിലാ? ഓക്കെ. ഹൃദ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം, രണ്ട് ജുസ് ആണ്, രണ്ട് ജുസിൽ നിന്നാണ് ചോദിക്കുക. തബാറക്ക് ജുസിൽ നിന്നും അമ്മ ജുസിൽ നിന്നും. മോള് മുമ്പ് ടെലിക്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് അല്ലേ? ആ അപ്പൊ ഖുർആൻ ടെലിക്യൂസിൽ മൂന്ന് ചോദ്യമാണ് ഉണ്ടാവുക. അവസാനത്തെ രണ്ട് ജുസ് അമ്മ ജുസും തബാറക്ക് ജുസിൽ നിന്നാണ് ചോദ്യങ്ങളുള്ളത്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ രണ്ട് ആയത്തുകളോതാ, അതിൻ്റെ ബാക്കി മോളോതാ. ഓക്കെ. أعوذ بالله من الشيطان الرجيم يوم تبلى السرائر فما له من قوة ولا ناصر. Next آية.

0: ഏതോ ക്ലൂ ഉണ്ടോന്നോ? രണ്ടായത്ത് ഞാൻ ഓതി തന്നില്ലേ, സാധാരണ ഒരായത്താണ് ഓതി കൊടുക്കുക കുട്ടികൾക്ക്. ഒന്നുകൂടി ഓതിത്തരാം, നമ്മൾക്കപ്പോൾ പെട്ടെന്ന് കിട്ടും. നോക്കേ, എൻ്റെ കൂടെ ഓതി നോക്കിയാൽ അടുത്തായത്ത് എങ്ങനെ വരും? യൗമ തുബല സറായിർ فما له من قوة ولا ناصر. والسماء പിന്നെ ബാക്കി എന്താ റിതമോണെന്ത് ഓതി കേട്ടില്ല. ആ സൂറത്ത് തന്നെയാണ്, പക്ഷെ ഞാൻ ഓതിയതിന്റെ ബാക്കി അടുത്ത ആയത്താണ് വേണ്ടത്.
1: ആ
0: നമ്മള് ഒന്നുകൂടി ഒതുക്കിയ നോക്കട്ടെ, ഏത് ആയത്താണ് പറഞ്ഞെന്ന് കേട്ടില്ല.

0: മോളെ ശബ്ദം കട്ടാവുന്നുണ്ട് മോളെ, റേഞ്ച് കുറവാണ്. എന്താ പ്രശ്നം പ്രിതമോൾ? എന്താ ശബ്ദം ക്ലിയർ അല്ലല്ലോ. മോളുടെ ശബ്ദം പോയതാതോ റേഞ്ച് കട്ടായതാ? കേൾക്കുന്നില്ല, എന്താ കട്ടാവുണ്ട്. റിതമോളാണ് കോട്ടയ്ക്കൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നത്. റിതമോൾക്ക് കോള് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ല, ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ചോദ്യത്തിൻ്റെ ഉത്തരം അതിൻ്റെ ആദ്യ വാക്ക് വസ്സമായി എന്ന് പറഞ്ഞു, വസ്സമാ ഇദാത്തു റജ എന്നാണ് അടുത്ത ആയത്ത്. ഓക്കെ, ഏതായാലും റിതമോൾ ഇനി അടുത്ത ഒരു ദിവസം, ഞായറാഴ്ച ദിവസം ഇതുപോലെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് വിളിക്കുക, കൂടുതൽ നന്നായി പഠിക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു കോളിലേക്ക് നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണിത്? എന്താ കേട്ടില്ല? പേര് പേര് ഒന്നുകൂടി പറഞ്ഞേ. അഹീന മുഹമ്മദ് ഷാക്കിർ അല്ലേ? അഹ്നഫ്. ഒന്ന് ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞേ പേരിന്റെ ഫസ്റ്റത്തെ. എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരത്തുനിന്ന് അല്ലേ? ഓക്കെ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താണ് കോൾ വിളിച്ച് കിട്ടിയപ്പോഴുള്ള സന്തോഷം? വിളിച്ച് കിട്ടിയതിന്റെ സന്തോഷാണോ? കോൾ എടുത്തപ്പോ തന്നെ നല്ല സന്തോഷത്തിൽ ചിരിക്കണൊക്കെ കണ്ടേ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: യു കെ ജിയിലാണ്
0: പഠിക്കുന്നത്. സ്കൂള് UKGയിലാണ്. വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഒന്നില് പഠിക്കുന്നുണ്ടോ? എത്ര സൂറത്ത് അറിയാം മോനിക്ക്? വലാദിയാത്ത് വരെ അറിയാം. മാഷാല്ലാ. എന്നാ മോനെ വലാദിയാത്ത് സൂറത്ത് നോദിക്കാം, സൂറത്തുൽ ആദിയാത്ത് ഒന്ന് നോദിക്കാം മോനെ.
1: بسم الله الرحمن

0: الجديد أفلا يعلم إذا بعثر ما في القبور وحشر ما في الصدور إن ربهم بهم
1: يومئذ
0: لخبير.
1: ما شاء الله very good very good ما شاء الله نايتو دي تو حنس
0: ഓക്കേ.
1: അപ്പോൾ ഇനി മോനെ ഒന്നുകൂടി വിളിക്കണം അടുത്ത ആഴ്ചയിൽ, കുറച്ചുകൂടി സൂറത്തുകൾ പഠിച്ച് ഒന്നുകൂടി വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി കൂടുതൽ സൂറത്തുകൾ പഠിക്കണം എന്നിട്ട് വിളിക്കണം
0: കേട്ടോ.
1: ആ അപ്പോൾ ഓദ്യതൊക്കെ മാഷാല്ല വളരെ ഉഷാറായിട്ട് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുന്നു, അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഫാത്തിമത്തുൽ ആലിയ.
1: ഫാത്തിമത്തുൽ ആലിയ, നല്ല പേരാണല്ലോ. എവിടുന്നാ വിളിക്കുന്നത്? തലശ്ശേരി. മോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടില് ഉപ്പാന്റെ ഇക്കാത്തുണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ അനിയൻ, ചെറിയൊരു അനിയനുണ്ട്, പിന്നെ എന്റെ ഉപ്പാന്റെ ഉമ്മയുണ്ട്, പിന്നെ മോളും ഉണ്ട്, ഉപ്പാന്റെ ഇക്കാത്ത മോള്.
1: ഉപ്പാന്റെ മോളല്ലേ. മോള് നല്ല സ്മാർട്ട് ആണല്ലോ, നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. എപ്പോഴും സ്പീഡിൽ തന്നെ എപ്പോഴും സംസാരിക്കാറുള്ളത്? ഷെയറാണ്. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാൻ ആറാം ക്ലാസ്സില്.
1: എവിടെയാണ്?
2: എംഎസ് പബ്ലിക് സ്കൂൾ കതിരൂർ.
1: ഓക്കേ. മോള് നന്നായി പഠിക്കോ?
2: ഏകദേശം.
1: ക്ലാസ്സിൽ ഫസ്റ്റാ?
2: ക്ലാസ്സിൽ ഫസ്റ്റ്. ഇപ്പൊ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്.
1: നല്ല കുട്ടിയാണ്. മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
2: കുറെ പ്രാവശ്യം വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ലോ.
1: അപ്പോ വിളിക്കുന്നതിന് മുമ്പ് ഖുർആനൊക്കെ നോക്കാറില്ലേ? ഓതി നോക്കാറില്ലേ? ഓക്കെ. അവസാനത്തെ രണ്ട് ജുസ് ആണ്.
2: ഓക്കെ,
1: ഞാൻ ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം ഞാൻ രണ്ടായ തോതാം, അതിൻ്റെ തൊട്ടടുത്തായ തോതാം കേട്ടോ.

0: ويبدئ ويعيد وهو الغفور الودود. Next time.
1: അങ്ങനത്തെ ഹലോ
0: ആ കേൾക്കുന്നുണ്ട്.
1: ഒന്നും കൂടി
0: إِنَّهُ هُوَ يُبْدِئُ وَيُعِيدُ وَهُوَ الْغَفُورُ الْوَدُودُ. നെക്സ്റ്റ് അടുത്തായോ?
1: അയ്യോ കിട്ടുന്നില്ലല്ലോ.
0: ഓക്കെ, ഇപ്പൊ മോൾക്കേ പിന്നെ കുറച്ചുകൂടി റിപ്പീറ്റ് ചെയ്ത് ഓതി പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ. കുറേ പ്രാവശ്യം ഓതി നോക്കി, ആ രണ്ട് ജ്യൂസും നന്നായി ഓതി നോക്കിയിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിളിക്കാം കേട്ടോ. ആ ഞാൻ സൂറത്തുൽ ബുറൂജിലെ ആയത്താണ് ഓതിയിരുന്നത്. വഹുവൽ ഖഫൂറുൽ വദൂദ് ذو العرش المجيد فعال لما يريد. അതാണ് തൊട്ടടുത്ത ആയത്തുകൾ.
1: ഓക്കെ,
0: ഇപ്പൊ കിട്ടിയല്ലേ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ മോള് പഠിച്ചിട്ടുണ്ടാകും, എന്നാലും കുറെ പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓതി നോക്കിയതിന് ശേഷം വിളിക്കാം
1: കേട്ടോ.
0: ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഈ ഒരു കോളോട് കൂടി ഇന്നത്തെ നമ്മുടെ ഖുർആൻ ടെലിഗസിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. കൂട്ടുകാർ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ രണ്ട് ജുസ് നന്നായി പാരായണം ചെയ്ത് പഠിച്ചതിന് ശേഷമായിരിക്കണം വിളിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമ്മുടെ കൂട്ടുകാർ പരമാവധി പാരായണം ചെയ്യാനും ഉത്തരം പറയാനും ശ്രമിച്ചു. ഏതായാലും പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിൽ പങ്കെടുത്തത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൽ തന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം വരും എപ്പിസോഡുകളിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വിളിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശബ്ദം ശ്രദ്ധിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറാ. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്, അവതരിപ്പിച്ചത് ബഹുമാനനായ ജഅ്ഫർ സലഫി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും ഇന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വവ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ. ആവർത്തിച്ചു ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 49-50 വചനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകളാണ് എടുക്കുന്നത്.

وإذ نجيناكم من آل فرعون وإذ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാരായണത്തിൽ വഇസ് എന്ന് വഇസ് അങ്ങനെയല്ല വഇദ് നജ്ജൈനാകും ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ നാവിന്റെ അറ്റം പുറത്തായിരിക്കണം. വഇദ് നജ്ജൈനാകും വഇദ് നാവിന്റെ അറ്റം വഇദ് നജ്ജൈനാകും വഇസ് എന്നാൽ നാവ് പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് വഇസ് നജ്ജൈനാകും എന്ന് വരുന്നത്. വഇദ് നജ്ജൈനാകും നജ്ജൈനാകുമ്മി സാക്കിന മീമിന് ശേഷം വീണ്ടും മീമാണ്. ഇത് ഇദ്ഗാമു തമാസിലൈൻ. അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നജ്ജൈനാകുമ്മിൻ മിൻ ആലി നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. മിൻ ആലി പാരായണത്തിൽ മിന്നാലി എന്ന് പറയും. മിന്നാലി ഫിരൗന മിന്നാലി ഫിരൗന ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. മിൻ ആലി ഫിരൗന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സുക്കൂനുള്ള റാ അതിന് തൊട്ട് മുന്നേ അസലി ആയിട്ടുള്ള കെസറാണ് ഫ ഫി ഫി അത് ശരിക്കുമുള്ള കെസറാണ്. അതുകൊണ്ട് തന്നെ റാ എന്നെ തർക്കീഖ് ചെയ്യണം നേർപ്പിക്കണം. ഫിരൗന അധികം ആളുകളും ഫിറാവൂന എന്നാണ് പറയുക. ഫിറാവൂന അല്ല ഫിറാവൂന ഫിറാവൂന. യസൂമൂനകും സൂഅൽ സൂഅൽ ഈ മദ് ഈ ദൈർഘ്യം മുത്തസിലാണ്. മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അതേ പദത്തിൽ സൂഉൻ ആ പദത്തിൽ തന്നെയാണ് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഉള്ളത്. അതുകൊണ്ട് മുത്തസിൽ മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ആ തോതിൽ നീട്ടണം. സൂഅൽ അദാബി യുദബ്ഹൂന ഇവിടെയൊക്കെ അദാബ് യുദബ്ഹൂന ഇവിടെ എല്ലാം ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുസബ്ഹൂന ഇങ്ങനെ ഓതരുത്. യുദബ്ഹൂന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. യുദബ്ഹൂന ഹ ഹി ഹു അഹ് അഹ് യുദബ്ഹൂന അബ്നാഅകും അബ് ബാഇന ഖലഖല ചെയ്യണം. ശരിക്കും കേൾക്കണം. അബ്നാഅ മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. അബ്നാഅകും അബ്നാഅകും വയസ്തഹ്യൂന സാക്കിന മീമിന് ശേഷം വ ഇവിടെ മീമിനെ കൃത്യമായിട്ട് പൂർണ്ണമാക്കണം. അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വ ഉച്ചരിക്കണം. അബ്നാഅകും വയസ്തഹ്യൂന വയസ്തഹ്യൂന ഹ വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന ഇങ്ങനെ ഓതരുത്. വയസ്തഹ്യൂന നിസാഅകും മദ് മുത്തസിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വഫീ ദാലികും ബലാഉൻ സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ദാലികും ബല ഇങ്ങനെ. ഇനി ബല ഈ ദൈർഘ്യം നീട്ടൽ മദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ബല ഉമ്മി തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല ഉമ്മി റബ്ബിക്കും ഇങ്ങനെ. ഇനി മിൻ റബ്ബിക്കും മിൻ റാ നൂന് സാക്കിനയ്ക്ക് ശേഷം റാ ഇത് ഗം ബിലാഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കുക. അപ്പോൾ പറയണം ചെയ്യേണ്ടത് ഓതേണ്ടത് മിർ റബ്ബിക്കും മിർ റബ്ബിക്കും മിൻ റബ്ബിക്കും എന്നല്ല മിർ റാ മിർ റാ റായിന് കൂടുതൽ റ എന്ന ശബ്ദം വരരുത്. മിർ റബ്ബിക്കും അസീം അസീം വാദിന്റെ ഉച്ചാരണം അസീം അലീം അല്ല മിർ റബ്ബിക്കും അലീം ഇങ്ങനെ ഉദരുത് അസീം. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ വഇദ് ദാല ഫറഖ്നാ ഖാഫിനെ ഖൽഖല ചെയ്യണം. ഫറഖ്നാ അല്ല ഫറഖ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ബഹ്റ
തൊണ്ടയുടെ മധ്യഭാഗം. ഫഅൻജൈനാകും ഇഖ്ഫാമിഗുന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻജൈനാകും ഫഅൻജൈനാകും വ സാകിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. വഅഗ്റഖന വഅഗ്ഗ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈനിന്റെ മഖ്റജ്. വഅഗ്റഖന വഅഗ്റഖ ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വഅഗ്റഖന ആല മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. വഅഗ്റഖന ആല ഫിർഔന ഇവിടെയും ഫിർഔന ഫിർഔന എന്ന് പറയരുത്, ഫിർഔന ഫിർഔന. വഅൻതും തൻസുറൂൻ വഅൻതും ഇഖ്ഫാം ബിഗുന തൻസുറൂൻ ഇഖ്ഫാം ബിഗുന അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഇവിടെ തൻസുറൂൻ ദാദ് ഉണ്ട്, ദാദ് ഹെവി ലെറ്റർ ആണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ അല്പം ഭാരിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. തൻസുറൂൻ ഇങ്ങനെ.

0: സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകൾ ഭംഗിയായിട്ട് പറയണം. ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 49-50 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. പ്രഭാത നമസ്കാരത്തിൽ മദീനയിൽ നിന്നും

0: ഹറമൈനിലെയും ഇവിടെ സമാപിക്കുന്നു.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ ലോകപ്രശസ്തരായി മാറിയ ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് സഊദിൻ്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തുൽ ഹുമസ എന്നീ അധ്യായങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. അഹമ്മദ് സഊദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തു ഹുമസ എന്നീ അധ്യായങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: പീസ് റേഡിയോ തെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിഅകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തെൻസീൽ നമുക്ക് അവസരമൊരുക്കുന്നു. ഇന്നത്തെ തെൻസീലിൽ സൂറത്ത് യൂനുസ് 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദ് 1 മുതൽ 123 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: بسم الله الرحمن الرحيم.
1: ألف لام را، كتاب

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അധ്യായം 98, സൂറത്തുൽ ബയ്യിന. വ്യക്തമായ തെളിവ്. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ലം യകുനി, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ നിന്നും. ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുൻഫക്കീന, വേറിട്ടു പോരുന്നവർ, നീങ്ങി വിട്ടു പോരുന്നവർ. ഹത്താ തഅ്തിയഹും, അവർക്കു വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ അവിശ്വാസത്തിൽ നിന്നു വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: വചനം രണ്ട്.
2: റസൂലുൻ, അതായത് ഒരു റസൂൽ, മിനല്ലാഹി, അല്ലാഹുയിങ്കൽ നിന്ന്, യത്ലു, ഓതിക്കൊടുക്കുന്ന, സുഹഫൻ, ചില ഏടുകളെ, മുതഹറ, ശുദ്ധിയാക്കപ്പെട്ട, പരിശുദ്ധമായ.
3: റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ,
0: അതായത് ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വന്നെത്തുന്നതുവരെ.
1: വചനം മൂന്ന്.
2: ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു, കുതുബുൻ, രേഖകൾ, ലിഖിതങ്ങൾ, ഖയ്യിമ, ചൊവ്വയുള്ളതായ, ശരിയായുള്ള, ബലവത്തായ.
3: ഫീഹ കുതുബുൻ ഖയ്യിമ,
0: വക്രതയില്ലാതെ ചൊവ്വായുള്ള പല ലിഖിത രേഖകൾ അവ ഉൾക്കൊള്ളുന്നു.
4: ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ കൊണ്ടുദ്ദേശം ഖുർആനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എഴുത്തും വായനയും അറിയാത്ത ആളായതുകൊണ്ട് അവിടുന്ന് ഏടു നോക്കി വായിച്ചു കൊടുക്കാറില്ല. അപ്പപ്പോൾ വരുന്ന വഹിയെ അപ്പപ്പോൾ തിരുമേനിക്ക് ഹൃദിസ്ഥമാകുകയും അത് ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി അവ അതവസരങ്ങളിൽ തന്നെ എഴുത്തുകാർ മുഖേന ഏടുകളിൽ എഴുതി സൂക്ഷിക്കലും പതിവായിരുന്നു. ഇതുകൊണ്ടാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നുവെന്ന് പറഞ്ഞത്. അവയിൽ അടങ്ങിയ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിത രേഖകൾ കൊണ്ടുദ്ദേശം. ഈ ആയത്തുകളുടെ സാരം ചുരുക്കത്തിൽ ഇപ്രകാരമാകുന്നു: യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്കും ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചുനിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതിക്കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു. അല്ലാഹു തുടർന്നു പറയുന്നു.
1: വചനം നാല്.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്കു വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
2: വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ. സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഇത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: അഥവാ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്തു കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും. അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിന്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫാ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫാ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാ അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

تنكحوا ولا أن تنكحوا أزواجه من بعده أبداً.

لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام

لا تدخلوا بيوت النبي إلا أن يؤذن لكم

0: ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث. ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 493-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: യഖ്ലുഫൂൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 493-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: يؤخذ منها عدل ولا هم ينصرون.
1: ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ മദ്ദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായീല, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായീല എന്നാണ്, ഇസ്രായീല, അങ്ങനെയല്ല, ഇസ്രായീല. ഉദ്ഖുറു നിഅമതിയല്ലതി, ഇസ്രായീല ഉദ്ഖുറു, ഉദ്ഖുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്ഖുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി, നിഅമതി, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ, യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി, നിഅമതി അല്ലതി എന്ന് ഓതിപ്പോവരുത്, യ മാറിയിട്ട് ഹംസ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതിയല്ലതി, അല്ലതി അൻഅംതു, ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു, അൻഅംതു, അൻഅംതു, കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല, അൻഅംതു. അലൈക്കും വ അന്നി, അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വ അന്നി, വ അന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫദ്ദ, ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫദ്ദൽതുകും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫദ്ദൽതുകും എന്നായിരിക്കും, ഫദ്ദൽതുകും അല്ല, ഫദ്ദ, ദ, ദ, ദീ, ദു, അദ്, ഫദ്ദൽതുകും. അലൽ ആലമീൻ, അലൽ ആലമീൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അലല്ലാലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, വത്തഖു, വത്തഖു, വത്തഖു, വത്തഖു അല്ല, വത്തഖു, വത്തഖു. കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് കാഫിൻ്റെ ശബ്ദം. ഖാ, ഖീ, ഖു, അഖ്. വത്തഖു യൗമൻ ലാ, യൗമൻ, തൻവീൻ, ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന. യൗമൻ ലാ, യൗമൻ ലാ, യൗമൻ ലാ എന്നല്ല പറയേണ്ടത്, യൗമൻ ലാ. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, തജ്സി നഫ്സുൻ, നഫ്സ് അല്ല, നഫ്സുൻ, ഖലഖല ചെയ്യരുത്, നഫ്സുൻ, നഫ്സുൻ അൻ നഫ്സിൻ, തൻവീനു ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ, അൻ നഫ്സിൻ, സാക്കിന നൂനു ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലിൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ, അൻ നഫ്സിൻ ഷൈആ, തൻവീനു ശേഷം ഷീന്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈആ, ഷൈആ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഔവല ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔവല
യുഖബലു യുഖ യുഖബലു യുഖ യുഖബലു മിൻഹ ശഫാഅതു വല ശഫാഅതു വല. തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാം ചെയ്തുകൊണ്ട് മണിക്കുക. ശഫാഅതു വല ولا يؤخذ شفاعه ولا يؤخذ. ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل ദാലിനെ കൽക്കല ചെയ്യണം. عدل عدل و عدل ولا تنوين ശേഷം വ ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. عدل ولا هم ينصرون ولا هم ينص ينص اخفاء ബിഗുന്ന സ്വാദ് ആണ്. അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിലാ അക്ഷരമാണ്. ولا هم ينصرون ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആയതിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: Peace Radio. Tune to reality.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്.
1: വചനം 4.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
0: വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ. സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഉത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്തു കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും. അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചുകൊണ്ടിരിക്കെയാണ് വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിൻ്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു.
2: വചനം 6.
0: ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീ നാരി ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായികഹും, അക്കൂട്ടർ തന്നെയാണ്, ഷറുൽ ബരിയ, സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയിലായിരിക്കും. അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ.
1: വചനം 7.
2: ഇന്നല്ലദീന ആമനു,
0: നിശ്ചയമായും വിശ്വസിച്ചവർ,
2: വഅമിലുസ്സാലിഹാത്ത്,
0: സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത,
2: ഉലൈകഹും,
0: അക്കൂട്ടർ തന്നെയാണ്,
2: ഖൈറുൽ ബരിയ,
0: സൃഷ്ടികളിൽ ഉത്തമരായവർ.
3: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ,
0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അക്കൂട്ടരത്രേ സൃഷ്ടികളിൽ വെച്ച് ഉത്തമരായവർ.
1: വചനം 8.
2: ജസാഉഹും,
0: അവരുടെ പ്രതിഫലം,
2: ഇൻദ റബ്ബിഹിം,
0: അവരുടെ റബ്ബിങ്കൽ,
2: ജന്നാതു അദ്നിൻ,
0: സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ്,
2: തജ്രീ മിൻ തഹ്തിഹ,
0: അവയുടെ അടിയിൽ കൂടി നടക്കും ഒഴുകും,
2: അൽ അൻഹാർ,
0: അരുവികൾ ഉഴകൾ,
2: ഖാലിദീന ഫീഹ,
0: അതിൽ നിത്യവാസികളായിക്കൊണ്ട്,
2: അബദ,
0: എന്നും എക്കാലവും,
2: റളിയല്ലാഹു,
0: അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു,
2: അൻഹും,
0: അവരെപ്പറ്റി,
2: വറദു,
0: അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു,
2: അൻഹു,
0: അവനെപ്പറ്റി,
2: ദാലിക,
0: അത്,
2: ലിമൻ ഖശിയ,
0: ഭയപ്പെട്ടവനാണ്,
2: റബ്ബഹു,
0: തന്റെ റബ്ബിനെ.

0: അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാകുന്നു. അതിൽ എന്നെന്നും അവർ നിത്യവാസികളായിക്കൊണ്ട് അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ്, അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെടുന്നതാണ്. അത് ഏതൊരുവൻ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു.
1: അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും അവനെപ്പറ്റി തൃപ്തി വരികയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അല്ലാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അല്ലാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അല്ലാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ ഫാത്തിറിലെ 27 മുതൽ 37 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി. തുടർന്ന് മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം. സൂറ ആൽ ഇംറാൻ 85 മുതൽ 91 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആല ഇംറാനിലെ 85 മുതൽ 91 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിലെ ഹൃദയവസന്തം മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ രണ്ടാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. സ്വാഫാത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള സത്യവചനങ്ങൾ, അള്ളാഹു സത്യം ചെയ്തു പറയുന്ന വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ എടുത്തു പറയുന്നൊരു കാര്യം, സത്യവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റാരുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഏത് സൃഷ്ടികളെക്കൊണ്ടും അവൻ സത്യം ചെയ്യാം. മാത്രമല്ല, അള്ളാഹു അവൻ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കൊണ്ട്, സൃഷ്ടിയെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ അത് ഏറെ മഹത്തരമാകുന്നു, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാകുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ലിഅന്നൽ ഖസമ ഫീഹി മഅന തഅദീം, സത്യത്തിൽ, സത്യം ചെയ്യുന്നതിൽ ഒരു ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തലുണ്ട്. വലാ യജൂസു തഅദീമുൽ മുത്ലഖു ഇല്ലാ ലില്ലാഹിൽ അലിയിൽ അദീം, അതുകൊണ്ട് തന്നെ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെയല്ലാതെ ആ തരത്തിൽ നമുക്ക് മഹത്വപ്പെടുത്താൻ, തഅലീമാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പിതാവാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ ബദരീങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി പറയുന്നു, ആരെങ്കിലും അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ തഹലിഫൂ ബി ആബായിക്കും വലാ അബ്നായിക്കും വലാ ഉമ്മഹാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ പേരിലോ നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിലോ നിങ്ങളുടെ മാതാക്കളുടെ പേരിലോ സത്യം ചെയ്യരുത്. വലാ തഹലിഫൂ ബിൽ അംബിയാ, നിങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല. വലാ ബിൽ ഔലിയായി, അതേപോലെ തന്നെ ഔലിയാക്കളുടെ പേരിലും സത്യം ചെയ്യരുത്. വൈദാ ഹലഫ്തും ഫഹ്ലിഫു ബില്ലാഹി അസ്സവജൽ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക. അതുപോലെ തന്നെ സത്യവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നൊരു കാര്യം, അന്നല്ലാഹ ലാ യഹ്ലിഫു ബിഷൈഇൻ മിൻ ഖൽഖിഹി, അല്ലാ തൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ, ഇല്ലാ കാന ഹാദ ശൈ മിൻ അഅലമി ആയാതി, ആ വസ്തു, ആ സൃഷ്ടി ഒരു വലിയ ദൃഷ്ടാന്തമായിരിക്കും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും. അതും നമുക്ക് സത്യവചനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വസ്വാഫാതി സ്വഫ, ഫസാജിറാതി സജറ, ഫത്താലിയാതി ദിക്ര എന്ന് പറഞ്ഞതിന് ശേഷം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്ന കാര്യം, ഇന്ന ഇലാഹകും ലവാഹിദ്, നാലാമത്തെ വചനം അങ്ങനെയാണ്, ഇന്ന ഇലാഹകും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ, ലവാഹിദ്, ഏകൻ തന്നെയാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഹാദാ ഹുവ ജവാബുൽ ഖസം, വദാലിക അന്നൽ മുശ്രിക്കീന കാനു യുൻകിറൂന അൻ യകൂന അലിലാഹു വാഹിദ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിച്ചത്? കാരണം ബഹുദൈവ വിശ്വാസികൾ ഇത് അംഗീകരിക്കാത്തവരായിരുന്നു, ഇത് നിരാകരിക്കുന്നവരായിരുന്നു. ആരാധ്യൻ ഏകനാവുക എന്നത് അവർ അംഗീകരിക്കാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തു സ്വാദിൽ അഞ്ചാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, അജഅലൽ
3: ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്.
2: അജഅലൽ ആലിഹത, അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധ്യന്മാരെ ആക്കുകയാണോ ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പല ആരാധ്യന്മാരെയും അവർ സങ്കല്പിച്ചിരുന്നു. ആ ആരാധ്യന്മാരെ ഒക്കെ മാറ്റിയിട്ട് ഒരേ ഒരു ആരാധ്യനെ സ്ഥാപിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാകുന്നു. അപ്പോഴാണ് ഫഅഖ്സമ അല്ലാഹു തആല അലാ വഹദാനിയതിഹി ഫഖാൽ ഇന്ന ഇലാഹകും ലവാഹിദ്. അല്ലാഹുവിന്റെ ഏകത്വത്തെ സത്യം ചെയ്ത് സ്ഥാപിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഇന്ന ഇലാഹുക്കും ഇലാഹക്കും യഅനി അയ്യുഹന്നാസ് ലവാഹിദുൻ. ഇന്ന ഇലാഹക്കും എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹേ മനുഷ്യരേ എന്നതാണ്. ലവാഹിദുൻ, ഏകൻ തന്നെയാകുന്നു, അതായത് ലാ ഷരീക ലഹു, ഏകനാണെന്ന് പറഞ്ഞാൽ അവന് പങ്കുകാരില്ല. വൽ വാഹിദുൽ അഹദ്, അവൻ ഏകരിൽ ഏകനാകുന്നു, ഒരുവൻ മാത്രമാകുന്നു. അതാണ് നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാപരമായി ഇലാഹ് എന്ന പദം ഫിആൽ വസ്നിലുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ബിമഅന മഫ്ഊൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ശക്തി എന്നാണ്. മഅലൂഹ് എന്നാണ് ഉദ്ദേശം. വൽ മഅലൂഹു ഹുവല്ലദി യുഅബദു മഹബ്ബതൻ വതഅലീമൻ. യഥാർത്ഥത്തിൽ ഭാഷയിൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം ആദരവോടുകൂടി ഏതൊരു ശക്തിയെ ഒരാൾ അവലംബിക്കുന്നുവോ അതാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ. ഫബി മഹബ്ബത്തിഹി യഖൂമുൽ ഇൻസാനു ബിഫിഇലിൽ അവാമിർ. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മനുഷ്യൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവന് കാരണം, അഥവാ അള്ളാഹുവിനോടുള്ള അതിരട്ട സ്നേഹം. വബി തഅലീമിഹി, അതേപോലെ തന്നെ അവൻ അള്ളാഹുവിനോടുള്ള ബഹുമാനം കാരണം യൻതഹി അനിൻ നവാഹി, അല്ല വിലക്കിയ കാര്യം മനുഷ്യൻ ഉപേക്ഷിക്കുന്നു. ഇന്ന മഅബൂദക്കും അയ്യുഹന്നാസ് ലവാഹിദുൻ ലാ ഷരീകല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ പറയുന്ന കാര്യം, ഹേ മനുഷ്യരെ, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ മാത്രമാകുന്നു, പങ്കുകാരൻ ഇല്ലാത്തവനാകുന്നു. ഇത് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന, ഖുർആനിൻ്റെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ശരിയായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തിൻ്റെ പല അംശങ്ങളും അള്ളാഹു അല്ലാത്ത പലരിലും അർപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആകൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുകയും, ഞങ്ങൾ ആ ശക്തികൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നേ വിശ്വസിക്കുന്നുള്ളൂ എന്ന ന്യായം പറയുകയും ചെയ്യുന്ന വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ഏത് കാര്യവും മറ്റേത് ശക്തിക്ക് നമ്മൾ നൽകിയാലും ആ ശക്തിയെ ഇലാഹാണെന്ന് പേരിട്ട് വിളിക്കേണ്ടതില്ല. ആ ഇബാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യം മറ്റു ശക്തികൾക്ക് സമർപ്പിക്കുന്നതിലൂടെ അവർ നമ്മൾ ഇലാഹാക്കി മാറ്റി. ഈ ഗൗരവം മുസ്ലിം സമുദായത്തെ, പാമര ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുമ്മ സക്കറഹും ബി ദലീലി വഹദാനിയതിഹി, പിന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അള്ളാഹു തെളിവ് പറയുന്നു. ഫിൽ ഉലൂഹിയ, അല്ലാ ഇലാഹാണെന്നതിൽ അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ അവൻ ഏകനാണെന്ന കാര്യം അല്ല സ്ഥാപിക്കുകയാണ്. അതെന്താ? വഹുവ വഹദാനിയത്തുഹു ഫിർ റുബൂബിയ, അല്ലാ റബ്ബാണ്, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നത്. ലിഅന്നഹും കാനു മുഖിറീന ബിതൗഹീദി റുബൂബിയ, അല്ലാഹു അല്ലാത്ത പലരെയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും പൂർവ്വകാലത്ത് പോലും റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു, ആ റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്. ഇത് തിരിച്ചറിയാതെ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആരാധനയിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പ്രത്യേകം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കുചേർത്തിട്ടല്ലാതെ. ഈ ഒരവസ്ഥ വിശ്വാസികൾക്കിടയിൽ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. മാത്രമല്ല, ഇന്നും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ നേർക്കുനേരെ തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണേ, ഞങ്ങൾക്ക് ഇന്ന പ്രയാസം നീക്കിത്തരണേ എന്ന് പച്ചയായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായമെന്താണ്? ഞങ്ങൾ ഈ വിളിക്കപ്പെടുന്ന ആളെ, അത് പ്രവാചകനെയാകട്ടെ, ഏത് വലിയനെയാകട്ടെ, ഏത് ഷെയ്ഖിനെയാകട്ടെ, അവർക്ക് ഞങ്ങൾ ഇലാഹ് എന്ന വിശേഷം ഞങ്ങൾ നൽകുന്നില്ല, ഞങ്ങൾ അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അത്തരമൊരു പ്രാർത്ഥനയ്ക്കുള്ള അവകാശമോ അനുവാദമോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഏത് ശക്തികളോട് നിങ്ങൾ ചെയ്താലും, ആവശ്യങ്ങൾ ചോദിച്ചാലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ശിർക്കാവുകയില്ല എന്ന് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ വചനം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലാ ബുർഹാന ലഹു ബിഹ്, അവർക്കതിന് യാതൊരു പ്രമാണവും ഇല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു, അല്ലാ അവരുടെ വിചാരണ ചെയ്യും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും ഇത്തരം നിഷേധികൾ അവർ വിജയിക്കുകയില്ല എന്നാണ് അള്ളാഹു ഗണ്ഡിതമായി ഖുർആനിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, മുമ്പ് കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളെ പൊടിതട്ടിയെടുത്ത് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, തൗഹീദ് സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ആളുകളെ പോലും ശിർക്കിലേക്ക് തന്നെ തിരിച്ചുവിടാൻ അള്ളാഹുവല്ലാത്ത ഏത് ശക്തികളോട് പ്രാർത്ഥിച്ചാലും ഇലാഹല്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന സമൂഹത്തിനിടയിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അധ്യാപനം, തൗഹീദിൻ്റെ ശരിയായ വെളിച്ചം അവർക്ക് പകർന്നു നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സുമ്മ ദക്കറഹും ബിദലീലിൻ വഹദാനിയതിഹി ഫിൽ ഉലൂഹിയ, തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു അവൻ്റെ ഏകത്വത്തിന് തെളിവായിക്കൊണ്ടാണ് തുടർന്ന് സംസാരിക്കുന്നത്. അതെന്താ? റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്. റബ്ബുസ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഉദയസ്ഥാനങ്ങളുടെയും റബ്ബ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ ഉലൂഹിയത്തിനെക്കുറിച്ച്, അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് പറയുന്ന വചനങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എടുത്തു പറയുന്നത് ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം,
3: വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാത്തി വൽ അർദ് വസഖറ الشംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്
2: വലഇൻ സഅൽതഹും. നബിയെ, താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാത്തി വൽ അർദ്, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ الشംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന്. ഇത് ഒരു സ്ഥലത്തല്ല, സൂറത്ത് സുഖ്റുഫിൽ കാണാം.
3: വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്,
2: നീ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണെന്നവർ ഉറപ്പിച്ചു പറയും. അല്ലാഹുവിന്റെ ചോദ്യം,
3: ഫഅന്നാ യുഫകൂൻ,
2: പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അഥവാ സൃഷ്ടാവ് അല്ലാഹുവാണെന്നിരിക്കെ ആ സൃഷ്ടാവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തും അതേപോലെ തന്നെ പ്രാർത്ഥനയും മറ്റു പലരിലേക്കും അർപ്പിക്കാൻ പിന്നെ എന്ത് ന്യായമാണുള്ളത്? സൂറത്ത് സുഖ്റുഫിലെ 87-ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു, ഫകാനു മുഖിദ്ദീന ബി അന്നൽ ഖാലിഖ വാഹിദുൻ, അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു സൃഷ്ടാവ് ഏകനാകുന്നു. അല്ലാഹു പറയുന്നു, അതുകൊണ്ട് തന്നെ ഫഅൽസമഹുമുല്ലാഹു തആല ബിഹാദൽ ഇഖ്റാറ ബിതൗഹീദിർ റുബൂബിയ അൻ യുഖിറു ബിതൗഹീദുൽ ഉലൂഹിയ. സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹുവാണെങ്കിൽ പിന്നെ ആ അല്ലാഹുവിനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? മറ്റാരാണ് പിന്നെ ആരാധനയും പ്രാർത്ഥനയും അർഹിക്കുന്നത് എന്നാണ് ഇത്തരം വചനങ്ങളിലൂടെ അല്ലാഹു എടുത്തു പറയുന്നത്. മാത്രമല്ല, തൗഹീദ് സ്ഥാപിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പല ഉദാഹരണ സഹിതം പല ഉപമകളിലൂടെ ഖുർആൻ തൗഹീദ് സ്ഥാപിക്കുന്നു. അതേപോലെ തന്നെ റുബൂബിയത്തിന് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിനെ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നത് പോലും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അല്ലാഹുവാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളെ വഴിതിരിച്ചുവിടുന്നു? ഇത് ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഈ അധ്യാപനം ശരിയായി ഉൾക്കൊള്ളാൻ, ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാൻ നാം തയ്യാറാവുക, നമ്മുടെ സഹോദരങ്ങളിലേക്ക് ആ സന്ദേശം കൈമാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. സൂറത്തുൽ നംലിൽ അല്ലാഹു പറയുന്നു, ഖുലിൽ ഹംദുലില്ലാ
3: വസലാമുൻ അലാ ഇബാദിഹി ലദീന സ്തഫാ.
2: നബിയെ പറയുക, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അല്ലാ തെരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാരുടെ മേൽ അവൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ.
3: അല്ലാഹു ഖൈർ,
2: അല്ലാഹുവാണോ ഉത്തമൻ? അമ്മാ യുഷ്രികൂൻ, അതല്ല അവർ പങ്കുചേർക്കുന്നവരാണോ?
3: അമ്മൻ ഖലഖസ് സമാവാത്തി വൽ അർദ്,
2: അതല്ല ആകാശങ്ങളും ഭൂമിയും ആരാണ് പടച്ചത്? ഈ തരത്തിൽ കുറേ ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്കിതൊക്കെ ആര് ഉണ്ടാക്കി തന്നു എന്ന്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ എന്തേ ആരാധിക്കാത്തത്? അവന് നിങ്ങൾ എന്തുകൊണ്ട് പങ്കു ചേർക്കുന്നു? സഹോദരന്മാരെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു ഹൃദയവസന്തത്തിൽ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio, tuned to reality.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സൂറത്തുൽ ഇൻസാനാണ്. അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഇന്നൽ അബ്റാറ ഇന്ന നൂനിഷത്ത് നന്നായിട്ട് മണിക്ക, മീൻ കസിൻ നൂനിസാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ, പിന്നെ അടുത്തായത് ഐനയ്യ ഷറബു തെൻവിന് ശേഷം യാ, നന്നായിട്ട് മണിക്ക ഇതകാം ബെഗുന്ന, പിന്നെ യൂഫൂന ബിന്നതിരി, യൂഫൂന ബിന്നതിരി നൂനു ഷദ്ദ് നന്നായിട്ട് മണിക്ക, വയഖാഫൂന യൗമങ്കന തെൻവിന് ശേഷം കാഫ്, ഷറുഹു മുസ്തഖീറ വയുത്വമുന ത്വാമ അലഹബ്ബിഹി മിസ്കീനം വയത്തി മിസ്കീനം വ തെൻവിന് ശേഷം വാവ്, ഇതകാം ബെഗുന്ന, പിന്നെ എത്തീമം വ അതും വീണ്ടും അങ്ങനെ തന്നെ ഇത് കാമ്പിക്കുന്ന. ഇന്നമാ നുത്വഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും, മിൻകും തൻവീൻ നൂൻ സാക്കിനു ശേഷം കാഫ്, അപ്പോൾ ഇഖ്ഫാ, പിന്നെ ജസാഅൻ മദ് മുത്തസിൽ, ജസാഅൻ വ തൻവീന് ശേഷം വാവ്, അപ്പോൾ ഇത് കാം ബിഗുന്ന. പിന്നെ ഇന്നാ നഖാഫു നൂൻ ഷദ്ദ് നന്നായിട്ട് മണിക്ക, മിർ റബ്ബിന ഇത് കാം ബിലാഗുന്ന, യൗമൻ അബൂസൻ ഇൽഹാറാണ് തെന്നുവിന് ശേഷം അയിന്, പിന്നെ അബൂസൻ ഫവഖാഹുമുല്ലാഹു ശർറദാലിക്കൽ യൗമി വലഖാഹും നദ്റതൻ തെന്നുവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന, ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ ജന്നതം വ തെന്നുവിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്ക, ഇദ്ഗാം ബിഗുന്ന. മുത്തക്കീന ഫിഹ അലൽ അറായിക്ക് മുദ് മുത്തസിൽ, ലാ യറൗന ഫിഹ ശംസം വ തൻവിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്ക. വദാനിയത്തൻ അലൈഹിം ളിലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, ദാനിയത്തൻ അലൈഹിം തൻവിന് ശേഷം അയിന് ഇൽഹാർ, വൈതാഫു അലൈഹിം ബി അവിടെ നന്നായിട്ട് മണിച്ചോത അലൈഹിം ബി, പിന്നെ അനിയത്തേമ്മി തൻവിന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക. മീം ഫില്ലത്തിൻ നൂൻസാക്കിന് ശേഷം ഫാ, അപ്പോൾ ഇഖ്ഫാ. വാക്വാ ബേങ്കാന തെന്നുവിന് ശേഷം കാഫ്, ഇഖ്ഫാ ക്വാ ബേങ്കാന ഇഖ്ഫാ. പിന്നെ ഖവാരീറ മീം ഫില്ലത്തിൻ വീണ്ടും ഇഖ്ഫാ, ഖദറുഹ തഖ്ദീറ. വയുസ്ഖൗന ഫീഹ കഅസൻ കഅസൻ കാന തെന്നുവിന് ശേഷം കാഫ്, ഇഖ്ഫാ. പിന്നെ ഐനയ്യ ഐനൻ ഐനൻ ഫീഹ തെന്നുവിന് ശേഷം ഫാ, ഇഖ്ഫാ. സമാസബീല വയത്തൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ വിൽദാനും തെന്നുവിന് ശേഷം മീമ് തെന്നുവിന് ശേഷം മീമ്, അപ്പോൾ ഇതകാം ബിഗുന്ന. ഹസിബിത്ത ഉം ലു ഉലു അം മൻസുറ ഉണ്ടാകും തന്നെ തെന്നുവിന് ശേഷം മീമ്, ഇതകാം ബിഗുന്ന. വൈദാർ ഐത്തഹും ഇതാർ ഐത്ത സമ്മർ ഐത്ത സമ്മ മീമ് ശബ്ദ് നന്നായിട്ട് മണിക്ക. നഈമം വ തെന്നുവിന് ശേഷം വാവ്, ഇതകാം ബിഗുന്ന. മുൽക്കൻ കബീറ ഇഖ്ഫാ. ആലിയഹും സിയാബ് സുന്ദുസിൻ ഖുദുറും വൈസ്തബ്രഖ്, ഖുദുർ സുന്ദുസിൻ ഇൽഹാർ ഖാ ആണ് തെന്നുവിന് ശേഷം ഖാ. خضرم با ادغام بغنى وحلو اصابر من في الله حلو حس لو اصابرت اذا مد منفصل من في الله نون ساكن شاشم فاء اخفاء شرابا طهورا تنوين شاشم طاء اخفاء نمقودي اوكا أعوذ بالله من الشيطان الرجيم.

0: അപ്പോ ഈ എപ്പിസോഡിന്റെ സമയം കഴിയാണ്. ബാക്കി നമുക്ക് അടുത്ത അതിൽ നോക്കാം. ഇൻഷാ അല്ലാഹ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ, സൂറ ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന കാരികളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
4: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

مما خلق خلق من ماء دافق يخرج من بين الصلب والترائب

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കു വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ വാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം, സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജയിത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു സഅദി നേർപ്പദം വാരികയിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീർ സഅദിയുടെ ശബ്ദാവിഷ്കാരം അവതരിപ്പിക്കുന്നത് നസ്റുദ്ദീൻ സ്വലാഹി. സൂറത്തുൽ മുർസലാത്ത് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനമാണ് നമ്മൾ കേൾക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സാദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ പാരായണവും അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതുപോലെ തന്നെ ആയത്തുകളുടെ അർത്ഥവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു എപ്പിസോഡാണ്, ഒരു പ്രോഗ്രാമാണ് തഫ്സീർ സാദി എന്ന് നമുക്കറിയാം. തഫ്സീർ സാദിയുടെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് സൂറത്തുൽ മുർസലാത്തിൻ്റെ 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. 24 ആയത്തുകൾ നമ്മൾ അതിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ പഠനമാണ് ഇൻഷാല്ലാ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തഫ്സീർ സാദി ആധാരമാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനമാണ് അൽഹംദുലില്ലാ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ പഠനത്തിൽ അതിൻ്റെ ആദ്യം നമുക്കതിൻ്റെ പാരായണം വളരെ മധുരമായ രൂപത്തിൽ വളരെ മഷ്ഹൂറായിരിക്കുന്ന പ്രസിദ്ധരായിരിക്കുന്ന കാരികളുടെ ശബ്ദമാണ് അല്ലെങ്കിൽ അത് അവരുടെ ഖിറാഅത്താണ് നമ്മൾ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമുക്കതിൻ്റെ പാരായണം. 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ പാരായണം കേൾക്കാം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഹംദുലില്ല. 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ കൂടെ പാരായണം ചെയ്തവരുണ്ടാകും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടാകും. നന്നായി ഓതാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെയോടൊപ്പം നമ്മുടെ ഖിറാഅത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമമൊക്കെ നടത്തിയവരുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും ഇനി ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 25 മുതൽ, അലം നജഅൽ, നാം ആക്കിയില്ലേ, നാം ആക്കിയില്ലേ, അൽ അർള, ഭൂമിയെ, കിഫാത്തൻ, ഉൾക്കൊള്ളുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്, അഹ്യാഅൻ, ജീവനുള്ളവരെ, വ അംവാതൻ, മരണപ്പെട്ടവരെയും അഥവാ നിർജീവമായവരെയും, വ ജഅൽന ഫീഹ, നാം അതിൽ ആക്കുകയും ചെയ്തു അഥവാ ഏർപ്പെടുത്തുകയും ചെയ്തു, റവാസിയ, ഉറച്ചു നിൽക്കുന്ന മലകളെ, ശാമിഖാത്തിൻ, പൊന്തി നിൽക്കുന്ന ഉന്നതങ്ങളായ, വ അസ്തൈനാക്കും, നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുകയും ചെയ്തു, മാ അൻ ഫുറാത്തൻ, സ്വച്ഛമായ ശുദ്ധമായ ജലം, വൈലുൻ, മഹാനാശം, കഷ്ടം, യൗമ ഇദിൻ, അന്നേ ദിവസം, ലിൽ മുക്കദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വാക്കർത്ഥമാണ്, ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ ആയത്തുകളിലും അടങ്ങിയിരിക്കുന്ന ആയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി എന്നും സൂചിപ്പിക്കുന്നത് പോലെ എഴുതിയെടുക്കണമെന്നാഗ്രഹമുള്ളവർ അത് നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അത് ഉപയോഗപ്പെടും നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്നവർക്കോ ഒക്കെ അത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമുക്ക് തന്നെ അത് പിന്നീട് എടുത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കേട്ട അല്ലെങ്കിൽ ഞാൻ പഠിച്ച അതിനുവേണ്ടി സമയം ചെലവഴിച്ച കാര്യങ്ങളാണ്, അതിൻ്റെ തെളിവുകളാണ് എന്ന് നമുക്ക് തന്നെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് ഓർക്കാൻ കഴിയും. അതുകൊണ്ട് എഴുതിയെടുക്കുന്നവർ അത് സൂക്ഷിച്ചു വെക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ താല്പര്യം കാണിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്.
1: ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും, അതിൽ ഉന്നതങ്ങളായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം വെക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾക്കു നാം സ്വച്ഛജലം കുടിക്കാൻ തരികയും ചെയ്തിരിക്കുന്നു, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം.
0: മാഷാല്ലാ, സൂറത്തുൽ മുർസലാത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥം മുഴുവനായി ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറിലേക്കാണ് നമ്മൾ പോകുന്നത്. അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ ഉസ്സഅദിയിൽ എഴുതിയ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ പഠിപ്പിച്ച വിശദീകരിച്ച ഭാഗമാണ് ഇൻഷാ അല്ലാ അതിൻ്റെ മലയാള പരിഭാഷയാണ് മലയാള ഭാഷാന്തരമാണ് ഇൻഷാ അല്ലാ ഇനി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് കാതോർക്കാം.
2: നിങ്ങളുടെ ജീവിതത്തിന് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഭൂമിയെ നാം കീഴ്പ്പെടുത്തി തന്നതിലൂടെ നാം നിങ്ങൾക്ക് കരുണയും അനുഗ്രഹവും ചെയ്തു. അങ്ങനെ നാം അതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതാക്കി, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഖബറുകളിൽ വീടുകളും കൊട്ടാരങ്ങളും അള്ളാഹു അടിമകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഖബറും അങ്ങനെ തന്നെ, അതവർക്കുള്ള കാരുണ്യമാണ്. ശരീരങ്ങൾ വന്യമൃഗങ്ങൾക്കും മറ്റും ലഭിക്കാതിരിക്കാനുള്ള സംരക്ഷണം കൂടിയാണത്. അതിൽ ഉന്നതങ്ങളായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം വെക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളവരെ കൊണ്ട് ഭൂമി ചാഞ്ഞു പോകാതിരിക്കാൻ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഉണ്ടാക്കി. ഉയർന്നു നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി. അതായത് നീണ്ടതും വിശാലവുമായ പർവ്വതങ്ങൾ. നിങ്ങൾക്കു നാം സ്വച്ഛജലം കുടിക്കാൻ തരികയും ചെയ്തിരിക്കുന്നു. തെളിഞ്ഞതും രുചികരവുമായതും അല്ലാഹു പറയുന്നു. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്? അതല്ല നാം ആണോ ഇറക്കിയവൻ? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തതെന്താണ്? അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. അള്ളാഹു അവർക്ക് മാത്രമായും പ്രത്യേകമായും നൽകിയ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. നിഷേധികൾക്കും കുറ്റവാളികൾക്കും തയ്യാറാക്കിയ ശിക്ഷയാണിത്. ഉയർത്തെഴുന്നേൽപ്പു നാളിൽ അവരോട് പറയപ്പെടും.
0: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുർസലാത്തിന്റെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ പഠനം ഇപ്പോൾ ഈ എപ്പിസോഡോടുകൂടെ പൂർണ്ണമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ കൂടുതൽ പഠിക്കുവാനും അറിയാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും പകർത്തുവാനും നമ്മെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനുമായി അടുക്കുവാനും അത് പഠിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകുമുല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി. നേർപ്പദം വാരികയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയുടെ ശബ്ദാവിഷ്കാരം. ക്ലാസ് എടുത്തത് നസ്രുദ്ദ സ്വലാഹി.
4: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45 പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: April 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്തരായ ഖുർആൻ ഖാരിയുകളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.